0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനൽ. ഇന്ന് 2026 ജൂൺ മാസം 2 ചൊവ്വാഴ്ച, കൊലവർഷം 1201, ഇടവമാസം 19 മൂലം നക്ഷത്രം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ സമയം പാഴാക്കരുത്, കാരണം ജീവിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സമയം കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും സമയം കളയുക എന്ന് പറയാറുണ്ടല്ലേ, എന്നാൽ സത്യത്തിൽ നമ്മൾ കളയുന്നത് നമ്മുടെ ജീവിതം തന്നെയല്ലേ. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഇന്നത്തെ ഈ പകൽ വെറുതെ കളയാതെ അർത്ഥവത്തായ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് മാറ്റിവെക്കാം. സന്തോഷമുള്ള ഒരു ദിവസം നേർന്നുകൊണ്ട് മനോഹരമായ ഒരു ഭക്തി ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ഇന്ന് ഏറ്റവും കൂടുതൽ സദാചാരത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്നത് വിദ്യാർത്ഥി സമൂഹവും ചെറുപ്പക്കാരുമാണെന്നാണ് തോന്നുന്നത്. ഇന്ന് മെന്ററിംഗ് എന്നത് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. പരിചയസമ്പന്നനായ ഒരു വ്യക്തി മറ്റൊരാൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി അവന്റെ സമഗ്ര വികസനം സാധ്യമാക്കാൻ സഹായിക്കുന്ന ഒരു ഉപാധിയായി ഇത് വളർന്നുകഴിഞ്ഞു. ധാരാളം സ്ഥാപനങ്ങൾ മെന്ററിംഗ് സൗകര്യങ്ങൾ നൽകി പണം സമ്പാദിക്കുന്നുമുണ്ട്. മെന്ററിംഗ് എന്നതിന്റെ യഥാർത്ഥ അർത്ഥം മാർഗനിർദ്ദേശം, ഉപദേശം, ശിക്ഷണം, വഴികാട്ടൽ എന്നിവയൊക്കെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരു വ്യക്തിയെ ശരിയായ പാതയിലൂടെ തെളിച്ച് കഴിവും അനുഭവ സമ്പത്തും വർദ്ധിപ്പിച്ച് അവർക്ക് മികച്ച പിന്തുണയും വളർച്ചയും നൽകുന്ന ഒരു പ്രക്രിയ. ഇവിടെ ഏറ്റവും പ്രധാനം മെന്ററുടെ കഴിവാണ്. ഒരു മികച്ച മെന്ററിന്റെ അടുത്തല്ല എത്തിപ്പെടുന്നതെങ്കിൽ വലിയ അപകടമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം തേടി പോകുമ്പോൾ നാം നൂറുകൂട്ടം പ്രശ്നങ്ങളുടെ നടുക്കടലിലേക്ക് വീണാലോ? ആയതിനാൽ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങളുടെ ഉപദേശകൻ ആരാണെന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും. ഇത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ദുര്യോധനൻ ഉപദേശം തേടിയിരുന്നത് വക്രബുദ്ധിക്കാരനായ ശകുനിയിൽ നിന്നായിരുന്നു. ശകുനി എന്നും ശ്രമിച്ചത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ്. എന്നാൽ എതിർഭാഗത്തുണ്ടായിരുന്ന അർജുനനാകട്ടെ ഉപദേശം തേടിയിരുന്നത് ശ്രീകൃഷ്ണനിൽ നിന്നാണ്. ശ്രീകൃഷ്ണനാകട്ടെ ലോകം കണ്ട ഏറ്റവും മികച്ച മാനേജ്മെന്റ് ഗുരുവായിരുന്നു. അർജുനൻ വളർച്ച നേടിയപ്പോൾ ദുര്യോധനൻ കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും തളർച്ച നേടി. മഹാഭാരതത്തിൽ ഇപ്രകാരമുള്ള ധാരാളം കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും. മറ്റുള്ളവർക്ക് വേദനിച്ചാലോ എന്ന് കരുതി സ്വന്തം സന്തോഷങ്ങൾ വേണ്ടെന്ന് വെക്കുന്നവർ. അതിൽ ചെറിയ ഇഷ്ടങ്ങൾ മുതൽ വലിയ സ്വപ്നങ്ങൾ വരെ ഉണ്ടാകും. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും വിഷമകരമായ കാര്യം, ആർക്കു വേണ്ടിയാണോ നാം നമ്മുടെ ചെറുതും വലുതുമായ സന്തോഷങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ചത്, അവർ നമ്മളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല എന്നതാണ്. അവർ അവരുടെ സന്തോഷത്തിൽ മുഴുകി ജീവിക്കും. ഈ ഒരു അവസ്ഥ ഇന്ന് എല്ലാ ബന്ധങ്ങളിലും എല്ലായിടങ്ങളിലും കാണാവുന്നതാണ്. അത് ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിലായാലും സുഹൃത്തുക്കൾക്കിടയിലായാലും സഹോദരങ്ങൾക്കിടയിലായാലും മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിലായാലും എവിടെയും മറ്റുള്ളവർക്കായി അവരുടെ സന്തോഷത്തിനായി സ്വന്തം ജീവിതം ഹോമിക്കുന്നവർ ഒടുവിൽ തീർത്തും ഒറ്റപ്പെട്ടു പോകുന്നതായി കാണാറുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രായഭേദമന്യേ എല്ലാവരും സജീവമാണ്. റീൽസ്, മെസ്സേജ്, വീഡിയോസ്, അങ്ങനെ അവനവന്റെ ജീവിതം മറ്റുള്ളവരുടെ മുൻപിൽ തുറന്നു കാട്ടുന്നു. എന്നാൽ എല്ലാവർക്കും കാണാൻ പാകത്തിൽ തുറന്നു വെക്കേണ്ട ഒരു പുസ്തകമാണോ നമ്മുടെ ജീവിതം? ലോകത്തിനു മുന്നിൽ പങ്കുവെക്കുന്ന റീൽസിനും വാക്കുകൾക്കും അപ്പുറം സ്വകാര്യത എന്നൊന്ന് എല്ലാ വ്യക്തികൾക്കുമുണ്ട്. അത് നല്ല ഓർമ്മകളാകാം, സ്വപ്നങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ മാത്രം സ്വകാര്യ സ്വത്തായ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സൂക്ഷിച്ചിട്ടുള്ള ചില നിശബ്ദതകളുമാവാം. പ്രദർശന വസ്തുവാക്കേണ്ട ഒന്നല്ല ജീവിതം. പലപ്പോഴും നമ്മുടെ സ്വകാര്യതയിലാണ് ജീവിതത്തിന്റെ വിവിധ തലങ്ങളിലുള്ള അർത്ഥം നാം കണ്ടെത്തുന്നത്. അത് സ്വയം അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. മറ്റുള്ളവർക്ക് പ്രവേശനമില്ലാത്ത വ്യക്തിയുടെ മാത്രം ഇഷ്ടങ്ങൾ നിറഞ്ഞ ആ നല്ലയിടങ്ങളെ ചേർത്ത് പിടിച്ച് നമുക്ക് മുന്നോട്ടു പോകാം. ഓരോ പ്രഭാതങ്ങളും പുത്തൻ പ്രതീക്ഷകൾ തരുന്നു, മോഹങ്ങൾ തരുന്നു. ഓരോ പ്രഭാതവും ചില തിരുത്തലുകളുടെയും ജീവിത വിജയങ്ങൾക്കായുള്ള പ്രയാണത്തിന്റെ തുടക്കവുമാകാൻ സാധിക്കട്ടെ. മനസ്സിന് നന്മ നിറയ്ക്കാനും കർമ്മങ്ങളിൽ ആത്മാർത്ഥത കൊണ്ടുവരാനും സാധിക്കട്ടെ. അർഹിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ കരുതൽ നൽകാൻ കഴിയട്ടെ. ജീവിതം ധന്യമാകട്ടെ. കഴിഞ്ഞതിനെ ഓർത്ത് സങ്കടപ്പെടാതെ ഇരിക്കൂ. തളരാതെ മുന്നേറാൻ ജീവിതം ഇനിയും ബാക്കിയുണ്ടല്ലോ. വീഴുന്നത് തോൽവിയല്ല, എന്നാൽ വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തോൽവി. ആരും തോൽവി ആഗ്രഹിക്കുന്നില്ല. മികച്ച വിജയങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. നമുക്ക് ഈ ഗാനമൊന്ന് ശ്രദ്ധിച്ചാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 2-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ആന്ധ്രാപ്രദേശ് വിഭജിച്ച് ഇന്ത്യയുടെ 29-ാമത് സംസ്ഥാനമായി തെലങ്കാന രൂപീകൃതമായത് 2014 ജൂൺ 2-നാണ്. ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന പ്രക്ഷോഭങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും ശേഷമാണ് തെലങ്കാന എന്ന പുതിയ സംസ്ഥാനം നിലവിൽ വന്നത്. ഹൈദരാബാദ് 10 വർഷത്തേക്ക് 2 സംസ്ഥാനങ്ങളുടെയും സംയുക്ത തലസ്ഥാനമായി നിശ്ചയിക്കപ്പെട്ടു. കെ ചന്ദ്രശേഖർ റാവു സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂൺ 2 തെലങ്കാന രൂപീകരണ ദിനമായി ആഘോഷിക്കുന്നു. ബ്രിട്ടീഷ് രാജ്ഞിയായ എലിസബത്ത് 2-ാമന്റെ ഔദ്യോഗിക കിരീടധാരണ ചടങ്ങ് നടന്നത് 1953 ജൂൺ 2-നാണ്. ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ നടന്ന ഈ ചടങ്ങ് ചരിത്രത്തിലാദ്യമായി ടെലിവിഷനിൽ തത്സമയം സംപ്രേഷണം ചെയ്തു. ലോകമെമ്പാടുമുള്ള 10,00,000 ആളുകൾ ഈ ചടങ്ങ് വീക്ഷിച്ചു. 70 വർഷത്തോളം ബ്രിട്ടനെ നയിച്ച അവരുടെ ഭരണകാലത്തെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു ഇത്. രാജഭരണത്തിന്റെ പ്രൗഢി ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ട നിമിഷമായിരുന്നു ഇത്. 2-ാം ലോകമഹായുദ്ധത്തിനു ശേഷം ഇറ്റലിയിൽ നടന്ന ഹിതപരിശോധനയിലൂടെ രാജഭരണം അവസാനിപ്പിച്ച് രാജ്യം റിപ്പബ്ലിക്കായി മാറിയത് 1946 ജൂൺ 2-നാണ്. ഉംബേർട്ടോ 2-ാമൻ രാജാവ് സിംഹാസനം ഒഴിഞ്ഞതോടെ ഇറ്റലി ജനാധിപത്യത്തിലേക്ക് ചുവടുവച്ചു. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി ഇറ്റലിയിൽ എല്ലാ വർഷവും ജൂൺ 2 ഫെസ്റ്റാ ഡെല്ല റിപ്പബ്ലിക്കായി ആഘോഷിക്കുന്നു. ആധുനിക ഇറ്റലിയുടെ നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇത്. കാനഡയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി കിം ക്യാബൽ ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായുള്ള നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നത് ഈ ദിവസങ്ങളിലായിരുന്നു. കനേഡിയൻ രാഷ്ട്രീയ ചരിത്രത്തിൽ സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിൽ ഈ മാറ്റം വലിയ സ്വാധീനം ചെലുത്തി. രാഷ്ട്രീയ രംഗത്തെ ലിംഗസമത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ കാലയളവ് വലിയ പ്രചോദനമായിരുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 2-ാം തീയതി. കാതുകളിൽ തേൻമഴ പെയ്യുന്ന ഈണം പോലെ ഇളയരാജ എന്ന നാമം ഓരോ സംഗീത പ്രേമിയുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. തെന്നിന്ത്യൻ സിനിമയെ സംഗീതം കൊണ്ട് വിപ്ലവകരമായി മാറ്റിയ ആ യുഗപ്രഭാവന്റെ ജന്മദിനമാണ് ഇന്ന്. തമിഴ്നാട്ടിലെ പണ്ണൈപ്പുരത്ത് നിന്ന് തുടങ്ങിയ ആ സംഗീതയാത്ര ഇന്ന് എണ്ണമറ്റ പുരസ്കാരങ്ങളിലും ദശലക്ഷക്കണക്കിന് ആരാധകരിലും എത്തി നിൽക്കുന്നു. 1976 അന്നക്കിളി എന്ന ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം. നാടൻ പാട്ടുകളെയും പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തെയും ഒരുപോലെ കോർത്തിണക്കി അദ്ദേഹം സൃഷ്ടിച്ച ഈണങ്ങൾ ഇന്ത്യൻ സിനിമയിൽ പുതിയൊരു യുഗം തന്നെ സൃഷ്ടിച്ചു. തമിഴിനോളം തന്നെ മലയാളികളും ഇളയരാജയെ സ്നേഹിക്കുന്നുണ്ട്. ഇളയരാജയുടെ പാട്ടുകൾ കേൾക്കാതെ നമ്മുടെ ഒരു ദിവസം പോലും കടന്നു പോകാറില്ല. ഗായകൻ എന്ന നിലയിലും അദ്ദേഹം തന്റെ വേറിട്ട ശബ്ദം കൊണ്ട് മലയാളികളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. റോയൽ ഫിലിം ഹാർമോണിക് ഓർക്കസ്ട്രയ്ക്ക് വേണ്ടി സിംഫണി കമ്പോസ് ചെയ്ത ആദ്യ ഏഷ്യക്കാരൻ എന്ന ബഹുമതി ഇളയരാജയ്ക്ക് സ്വന്തമാണ്. 1000-ലധികം സിനിമകൾ, 10,000-ത്തോടടുപ്പിച്ചുള്ള പാട്ടുകൾ, അദ്ദേഹത്തിന്റെ ഓരോ കമ്പോസിഷനും ഒരു പാഠപുസ്തകമാണ്. ഇസൈജ്ഞാനി എന്ന പദവി പോലെ തന്നെ സംഗീതത്തെ അത്രമേൽ ആഴത്തിലറിഞ്ഞ മറ്റൊരു പ്രതിഭ നമുക്കിടയിൽ അപൂർവമാണ്. നിരവധി തവണ മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. രാജ്യം പത്മവിഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം തലമുറകൾ കഴിഞ്ഞിട്ടും മാറാത്ത ആരാധകരുടെ ഈ സ്നേഹം തന്നെയാണ്. നമ്മുടെ ഏകാന്തതയിൽ കൂട്ടായും സന്തോഷത്തിൽ താളമായും മാറുന്ന ആ സംഗീതം ഇനിയും ഒഴുകിക്കൊണ്ടേയിരിക്കട്ടെ. സംഗീതത്തിന്റെ ഈ മഹാസമുദ്രത്തിന് ഇന്ന് നമുക്ക് ജന്മദിനാശംസകൾ നേരാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു

0: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നു. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
4: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
6: Info@7.
7: നമസ്കാരം, Info@7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. വിവേചനങ്ങളില്ലാത്ത തുല്യതയുള്ള സുരക്ഷിതമായ പഠനാന്തരീക്ഷം ഓരോ കുട്ടിക്കും ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ. ജില്ലാതല പ്രവേശനോത്സവത്തിന് വീഡിയോ സന്ദേശം മുഖേന സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂളുകൾ പഠനത്തിന് മാത്രമുള്ള ഇടമല്ലെന്നും കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് പറന്നുയരാനുള്ള ചുവടുവെപ്പുകളാണ് വിദ്യാലയങ്ങളിൽ നിന്ന് ആർജിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. ഭയമില്ലാതെ ചോദ്യങ്ങൾ ചോദിക്കാനും സംശയങ്ങൾ പ്രകടിപ്പിക്കാനും കുട്ടികൾക്ക് കഴിയുന്ന ക്ലാസ് മുറികളിൽ നിന്നാണ് മികച്ച വിദ്യാർത്ഥികളും അധ്യാപകരും രൂപപ്പെടുന്നത്. പാഠഭാഗങ്ങൾ തീർക്കുന്നതിനപ്പുറം കുട്ടികളുടെ ഉള്ളിലെ പ്രതിഭകളെ തിരിച്ചറിഞ്ഞ് ഒപ്പം നിൽക്കാൻ അധ്യാപകർക്ക് സാധിക്കണം. സാങ്കേതിക വിദ്യ കോർത്തിണക്കി മികച്ച പഠനാന്തരീക്ഷം ഒരുക്കാനും ശ്രദ്ധിക്കണം. കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് അവരുടെ ആത്മവിശ്വാസം തകർക്കരുത്. അവർക്ക് മികച്ച പിന്തുണ നൽകി അധ്യാപകർക്കൊപ്പം രക്ഷിതാക്കളും ചേർന്ന് നിൽക്കണം. അത്യാധുനിക സൌകര്യങ്ങളുള്ള ഹൈടെക് ക്ലാസ് മുറികളോടെയാണ് വിദ്യാലയങ്ങൾ കുട്ടികളെ വരവേൽക്കുന്നതെന്നും കേരളത്തിന്റെ പൊതു

0: വിദ്യാഭ്യാസ മേഖലയെ ലോകത്തിന് മുന്നിൽ തന്നെ മാതൃകയാക്കി മാറ്റണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാചകവാതകം, പെട്രോൾ, ഡീസൽ ഉൽപ്പന്നങ്ങൾ വിതരണക്കാർ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്കുള്ള പരാതി പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ LPG ഓപ്പൺ ഫോറം ആൻഡ് പെട്രോ പ്രൊഡക്ട്സ് ഗ്രീവൻസ് റെസിഡൻഷ്യൽ ഫോറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ June 10 രാവിലെ 11 ചേരും. ഗ്യാസ് ഏജൻസി അസോസിയേഷൻ പ്രതിനിധികൾ, പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, ഓയിൽ കമ്പനി പ്രതിനിധികൾ, ഉപഭോക്താക്കൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. പരാതികൾ June 8 വൈകിട്ട് 5 വരെ തപാൽ മുഖേനയോ നേരിട്ടോ അതത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ സമർപ്പിക്കാം. ബന്ധപ്പെട്ടവർ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കൊഴിഞ്ഞാമ്പാറ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. കൊമേഴ്സ്, ഇംഗ്ലീഷ് വിഭാഗത്തിൽ UGC നെറ്റ്, PhD യോഗ്യതയുള്ളവർക്കാണ് നിയമനം. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തവർ www.gasck.edu.in ലഭിക്കുന്ന അപേക്ഷയുടെ പൂരിപ്പിച്ച യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം June 5 രാവിലെ 10:30 അഭിമുഖത്തിനെത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 91 88 90 01 90 നമ്പർ ഒരിക്കൽ കൂടി 91 88 90 01 90. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ജില്ലാ കാര്യാലയത്തിലേക്ക് 3 വർഷ കാലയളവിൽ പരിശീലനത്തിനായി കൊമേഴ്സ് അപ്രന്റീസിനെ നിയമിക്കുന്നതിന് June 9 രാവിലെ 11 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. യോഗ്യത: അംഗീകൃത സർവകലാശാല ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനവും, CDCA വേർഡ് പ്രോസസിംഗ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സിൽ ഡിപ്ലോമ. പ്രായപരിധി 19-30 മധ്യേ. 1 വർഷം 10,000 രൂപയും 2-3 വർഷങ്ങളിൽ യഥാക്രമം 11,000 രൂപയും 12,000 രൂപ വീതം സ്റ്റൈപ്പൻഡും ലഭിക്കും. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മുൻപരിചയ രേഖകളും സഹിതമാണ് എത്തേണ്ടത്. ബോർഡിൽ കൊമേഴ്സിൽ അപ്രന്റീസായി മുൻകാലങ്ങളിൽ സേവനമനുഷ്ഠിച്ചവർക്കും നിബന്ധനകൾ വിധേയമായി അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്, ജില്ലാ കാര്യാലയം, ജില്ലാ പഞ്ചായത്തിന് സമീപം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491 352236 നമ്പർ ഒരിക്കൽ കൂടി 0491 352236. തിരുവനന്തപുരം സി ഡിറ്റിൽ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിജിറ്റൽ വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ് ഡിപ്ലോമ കോഴ്സുകൾക്കും വീഡിയോഗ്രാഫി, ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്കും അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി June 6. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 85 47 72 01 67 നമ്പർ ഒരിക്കൽ കൂടി 85 47 72 01 67. ഇതോടുകൂടി ഇൻഫോ7 പൂർണ്ണമാകുന്നു.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
6: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, പാലക്കാട്.
7: ഫോൺ 9188954112 04923225000.
8: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
9: ഇതാ പിടിച്ചോ, റേഷന് 15000, പച്ചക്കറികൾക്ക് 2000.
8: അപ്പൊ കറണ്ട് ബില്ലിന്
9: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
8: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
9: തീർച്ചയായും.
10: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
11: Listen without break with Ahalya FM

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
3: വളരെ ശാന്തനായിട്ട് ഒരു കാര്യത്തിലും ഇടപെടാതെ തൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രം നോക്കി അധികം അങ്ങനെ സംസാരിക്കാതെ വലിയ വലിയ എന്താ ചർച്ചകളിലൊന്നും പോയി അഭിപ്രായങ്ങൾ പറയാതെ വലിയ ഗ്രൂപ്പുകളൊന്നും ഇല്ലാതെ അങ്ങനെ ശാന്തനായിട്ടിരിക്കുന്ന ഒരു ടൈപ്പ് ആളുകളുണ്ടാവും. വലിയ ബഹളം വെച്ച് ഒച്ചപ്പാട് തന്നെയാണ് ജീവിതം എന്ന് പറഞ്ഞ് അവർക്കിങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. എപ്പോഴും ആളുകളുടെ ഇടയിൽ സോഷ്യലൈസ് ചെയ്ത് വലിയ വലിയ ഗ്രൂപ്പുകൾ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉള്ള ബഹളക്കാരായിട്ടുള്ള ഒരു ടൈപ്പ് ആളുകൾ, മറ്റൊരു ടൈപ്പ് ആളുകൾ. അങ്ങനെ ഈ മനുഷ്യരിങ്ങനെ പല പല ടൈപ്പാണ്. നമ്മൾ സാധാരണയായി കേൾക്കാറുള്ള 3 പ്രധാനപ്പെട്ട മനുഷ്യരെ കുറിച്ച് ആദ്യം പറയാം. അതിനു മുന്നേ എല്ലാവർക്കും ഇന്നത്തെ എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ദി ഇൻട്രോവേർട്ട് ആണ് ആദ്യത്തെ ഒരു കാറ്റഗറി. നമ്മൾ കേട്ടു പഴകിയ ഒരു വാക്കാണ് അല്ലെ. ആദ്യം വരുന്നത് ഈ ഇൻട്രോവേർട്ടുകളാണ്, അധികം സംസാരിക്കാത്ത ആളുകൾ, ജനക്കൂട്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. അവർക്ക് എനർജി കിട്ടുന്നത് അവരുടേതായിട്ടുള്ള ആ ഒരു സ്പേസിലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട 1, 2, 3 ആളുകളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്തായിരിക്കും. സ്വന്തം മുറിയിൽ റിലാക്സ്ഡ് ആയ അന്തരീക്ഷത്തിൽ നിന്നായിരിക്കും സ്വന്തം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വേറെ ആരോടും പറയാതൊക്കെ ചെയ്യുന്നതൊക്കെയാണ് അവർക്കിഷ്ടം. അതാണ് ദി ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന ടീം. ഇനിയുള്ളത് എക്സ്ട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകൾ. ഈ എക്സ്ട്രോവേർട്ടുകൾ അങ്ങനെയാണ്, എപ്പോഴും ആളുകളുടെ ഇടയിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. ഒരുപാട് സൗഹൃദങ്ങൾ, ഒരുപാട് പാർട്ടികൾ, വലിയ ഒച്ചപ്പാടൊക്കെ ആയിട്ട് അതൊക്കെയാണ് അവരുടെ ഒരു എനർജി, അവരുടെ ഒരു ഇന്ധനം. ആളുകളോട് സംസാരിക്കുമ്പോഴാണ് അവരുടെ ഒരു ബാറ്ററി ചാർജ് ആവണേ. അതാണ് എക്സ്ട്രോവേർട്ട്. ഇനി ദി ആംബിവേർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതായത് ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ ഇൻട്രോവേർട്ടാകും, ചില സാഹചര്യങ്ങളിൽ അവർ എക്സ്ട്രോവേർട്ടായിട്ടും മാറും. അവർക്ക് കൃത്യമായൊരു ഇൻട്രോവേർട്ടാണെന്ന് പറയാൻ പറ്റില്ല, എക്സ്ട്രോവേർട്ടാണെന്നും പറയാൻ പറ്റില്ല. ഇടയിൽ അവരിങ്ങനെ മാറി മാറി നിൽക്കും. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു കൃത്യമായൊരു ബാലൻസിൽ നിൽക്കുന്ന ആളുകൾ. ഇതൊന്നും അല്ലാത്ത വേറൊരു ടീമുണ്ട്. ആ ടീമിനെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കതേക്കുറിച്ച് കേട്ടാലോ ഇന്നത്തെ എഴുത്തോലയിൽ. കേൾക്കാം ആഫ്റ്റർ ഷോർട്ട്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: വളരെ പ്രശസ്തനായ ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ഡോക്ടർ റാമി കമിൻസ്കി. അദ്ദേഹം കോയിൻ ചെയ്ത ഒരു മനോഹരമായ വാക്കാണ് ഓട്രോവേർട്ട് എന്നുള്ള വാക്ക്. നമ്മൾ നേരത്തെ സംസാരിച്ച ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ആ ഒരു സ്പെക്ട്രത്തിൽ നിന്ന് തികച്ചും പുറത്ത് നിൽക്കുന്ന മനുഷ്യരെയാണ് ഈ ഓട്രോവേർട്ട് എന്നതുകൊണ്ട് പറയുന്നത്. ആരാണ് ഈ ഓട്രോവേർട്ട് എന്ന് ചോദിച്ചാൽ, ഇവർക്ക് ആളുകളോട് സംസാരിക്കാനും ഇടപഴകാനും വളരെ പെട്ടെന്ന് കണക്ട് ആകാനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഒരു വലിയ ഗ്രൂപ്പിൽ ചെന്നാൽ അവർക്ക് നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്യാനൊക്കെ അറിയാം. പക്ഷേ ഒരിക്കലും അവർ ആ ഒരു ജനക്കൂട്ടത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല. അവരെപ്പോഴും ഒരു എറ്റേണൽ ഔട്ട്സൈഡറാണ്, എക്കാലത്തും പുറത്തു നിന്നുള്ള ഒരാൾ, ഒരാളുടെയും ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമാണെന്ന് പറയാതെ എന്നാൽ അവരൊക്കെ ആയിട്ട് ചെങ്ങാത്തുള്ള ആള്. അവരുടെ സന്തോഷത്തിനോ സമാധാനത്തിനോ വേണ്ടി ഒരു ഗ്രൂപ്പിന്റെയും അപ്രൂവലിന് കാത്തു നിൽക്കില്ല ഇങ്ങനെയുള്ള ആളുകൾ. ഇമോഷണലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകളാണ് ഓട്രോവേർട്ട് എന്ന് പറയുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ട്. ഒരു സൊസൈറ്റിയുടെയോ ഗ്രൂപ്പിന്റെയോ ലേബിളിൽ ജീവിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. ആളുകളുടെ കൂടെ ഇരിക്കും, ആളുകളുടെ കൂടെ സംസാരിക്കും, അവരോട് അഭിപ്രായങ്ങൾ പറയും, സോഷ്യലൈസ് ചെയ്യും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഉണ്ട്, അവരവരുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, സ്വതന്ത്രമായ ചിന്തകളുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഓട്രോവേർട്ട് എന്ന് പറയുന്ന ആളുകൾ. ഈ പറഞ്ഞ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട്, ഇതിന് ഇങ്ങനെയുള്ള സ്പെക്ട്രത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തീമാണ് ഈ ഓട്രോവേർട്ടുകൾ. ഇഷ്ടമായോ നിങ്ങൾക്ക്? എഴുത്തോലയിൽ നമ്മൾ കേൾക്കുന്നത് ഓട്രോവേർട്ടിനെ കുറിച്ചാണ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, ഞാൻ ശരിക്കും ഒരു ആംബിവേർട്ടാണോ, എക്സ്ട്രോവേർട്ടാണോ, ഇൻട്രോവേർട്ടാണോ, അതൊരു ഓട്രോവേർട്ടാണോ ഇനി എന്നൊന്ന് ആലോചിച്ച് നോക്ക്. പാട്ട് വരുന്നുണ്ട്, എഴുത്തോലയുടെ സമയമാണ് കൂടെയുള്ളത്. ഞാൻ അഭിരാമി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: എനിക്കിപ്പോ ആളുകളോട് സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ്, ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഒരിടത്തും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാവാൻ തോന്നിയിട്ടില്ല, ആരോടും ഒരു പ്രത്യേക ഡിപ്പെൻഡൻസി തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇനിയിപ്പോൾ ഞാൻ വല്ല അഹങ്കാരിയാണോ എന്ന് ചിന്തിക്കും. പക്ഷേ അങ്ങനെ ചിന്തിക്കണ്ട. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടമാണ്, സംസാരിക്കാറുണ്ട്, പക്ഷേ എനിക്കൊരു ഗ്രൂപ്പിന്റെ ഭാഗമാവണമെന്ന് തോന്നിയിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്രോവേർട്ട് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്തും അവരോട് ഇടപഴകുമ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കാതെ, സ്വന്തം ആത്മാവിനെ മറ്റുള്ളവർക്ക് പണയം വെക്കാതിരിക്കാതെ, സ്വന്തമായി സ്നേഹിച്ച് സ്വന്തം അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഓട്രോവേർട്ടുകൾ. നിങ്ങൾക്ക് ആളുകളെ സ്നേഹിക്കാനും അറിയാം, പക്ഷെ നിങ്ങളുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്, മറ്റാരുടെയും കയ്യിൽ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഓട്രോവേർട്ടുകൾ. അതുകൊണ്ട് ഈ മനോഹരമായ ദിവസം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആളുകളോട് കണക്ട് ചെയ്യുക, അവരോട് സംസാരിക്കുക, പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്വതന്ത്രമായ മനസ്സിന്, നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളെ, നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ എപ്പോഴും നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടോ അവർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും എന്നൊക്കെ കരുതിയോ ജീവിക്കാതിരിക്കുക. ഒരു കൂട്ടത്തിലും പെടാതെ എന്നാൽ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ആ എറ്റേണൽ ഔട്ട്സൈഡർ എന്ന അവസ്ഥ, അതാണ് ഓട്രോവേർട്ട്. ആ സ്വാതന്ത്ര്യത്തെ പ്രണയിച്ച് മുന്നോട്ട് പോവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട്
2: കൂട്ടുകൂടാം.

0: ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ സോളർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭി ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PMSuryagar.gov.in.
3: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.

ஹாப்பி பர்த்டே த லெஜெண்டரி மியூசிஷியன் இளையராஜா. எஸ், இன்னத்தை திவசம் ஏറ്റവും അധികം സ്പെഷ്യൽ ആവുന്ന ഒരു ദിവസമാണ്. സംഗീതത്തെ സ്നേഹിക്കുന്ന ഏതൊരു സംഗീത പ്രേമിയും വളരെയധികം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്.

കാരണം സംഗീതത്തിന്റെ മാന്ത്രികൻ ഇളയരാജയുടെ ജന്മദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ദിവസമാണ്. 83 വയസ്സതി അദ്ദേഹം അങ്ങ് ആഘോഷിക്കാനായിട്ട് പോകുന്ന സമയമാണ് അല്ലെ. അങ്ങനെ ഇളയരാജയുടെ ബർത്ത്ഡേ ആവുന്ന ഈ ഒരു ദിവസം നമുക്കും വളരെ സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ടാണ് ഇന്നത്തെ അഹല്യ വിഷസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നേ. അഹല്യ വിഷസുമായി ഇന്ന് കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രയും സന്തോഷമുള്ളൊരു ദിവസമാവുന്ന സ്ഥിതിക്ക് ഞാൻ മറ്റേതെങ്കിലും ഒരു വിഷയത്തിലേക്ക് തെന്നി മാറിപ്പോകുമെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ. യെസ്, അതുകൊണ്ട് തന്നെ ദേ അഹല്യ വിഷസിൽ ഇന്ന് മനോഹരമായ പാട്ടുകളോടൊപ്പം തന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ആ ഒരു ചോദ്യം ഇത് തന്നെയാണ് കേട്ടോ. ഇന്ന് ഇളയരാജ എന്ന് പറയുന്ന ആ ഒരു സംഗീതത്തിന്റെ മാന്ത്രികന്റെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് ഇന്ന് ചോദിക്കാനുള്ള ഒരു ചോദ്യം ദേ ഇത്രയേ ഉള്ളൂ. ഇളയരാജ എന്ന് പറയുന്ന സമയത്ത് ഇത്ര എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളല്ലേ. അതും എല്ലാ ഭാഷയിലും നമ്മൾ കേൾക്കാറുണ്ട്. തമിഴായിക്കോട്ടെ, മലയാളമായിക്കോട്ടെ, ഇനി ലാംഗ്വേജ് അദ്ദേഹം ഒരുപാട് ഒരുപാട് സംഗീതത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. മനോഹരമായ പാട്ടുകൾ ഇന്നും കാലഭേദമന്യേ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ് ആ ഒരു എല്ലാ സംഗീതവും. അതുകൊണ്ട് തന്നെ ഇത്രയുള്ള എൻ്റെ ചോദ്യം, നിങ്ങളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഇളയരാജയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും പറയാനായിട്ട് പോകുന്നേ? അതാണ് ഇന്നത്തെ എൻ്റെ ആ ഒരു കുഞ്ഞു ചോദ്യം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇളയരാജയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇളയരാജ നമുക്ക് സമ്മാനിച്ച പാട്ടുകളിൽ അദ്ദേഹം നമുക്ക് നൽകിയ പാട്ടുകളിൽ നിങ്ങളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ഏതാണ്, ഏറ്റവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പാട്ട് ഏതാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ റെഡി ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ ദേ എൻ്റെ ചോദ്യം മനസ്സിലായല്ലോ, ഇളയരാജയുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഏതാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു പാട്ടുകളൊക്കെ വരുമെന്നൊരു പ്രതീക്ഷയിൽ നമുക്ക് അഹല്യ വിഷസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വേഗം വേഗം വേഗം വിളിച്ചോളൂ, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ്. ആ നമ്പർ ഇതാണ്, 8281509000. 82 81 50 90 00.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: Yes, once again, welcome back to Ahalya Vishes. അങ്ങനെ അഹല്യ വിഷയസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷയസുമായി കൂടെ ഉള്ളത് ഞാൻ അഹല്യയാണ് കേട്ടോ. യെസ്, അങ്ങനെ നമ്മൾ ഇന്ന് ചോദിക്കുന്ന കാര്യം, ഇളയരാജയുടെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു പാട്ട്, അതാണ് ഇന്നത്തെ എൻ്റെ ആ ഒരു ചോദ്യം അല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമെന്നൊരു പ്രതീക്ഷയിൽ ദേ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോളർ എത്തുന്നു. നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: റിൻസൺ, ചാലക്കുടിയിൽ നിന്ന്.
3: റിൻസൺ ചേട്ടനാണ് ചാലക്കുടിയിൽ നിന്ന്. റിൻസൺ ചേട്ടാ,
4: മഴയുണ്ട്, വെയിലുണ്ട്, മഞ്ഞുണ്ട് ഒക്കെ ഉണ്ട്.
3: ഇതൊന്നും ഞാൻ ചോദിക്കാൻ വന്നില്ല, വെറുതെ വെറുതെ ഊഹിച്ചു. ഞാൻ ചോദിക്കാൻ വന്ന കാര്യം, ജൂൺ മാസം തുടങ്ങിയില്ലേ, ഇനി എന്താ പ്രതീക്ഷ എന്നായിരുന്നു.
4: മഴ അങ്ങനെ പെയ്യട്ടെ നന്നായിട്ട്, പക്ഷേ എന്താ പറയാ, പ്രളയം അങ്ങനത്തെ ഒന്നും നമുക്ക് വേണ്ട.
3: വേണ്ട, അതെ, ആർക്കും വേണ്ടില്ല, ആർക്കിപ്പോ ഇഷ്ടം.
4: സാധാ രീതിയിലുള്ള മഴ പെയ്ത് പോയാൽ മതി.
3: ഓക്കെ, അപ്പൊ റിൻസിനേടാ പറയൂ, ഇളയരാജ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക്കിന്റെ ആ ഒരു മാന്ത്രികന്റെ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്.
4: ഒരു പാട്ടിന് ഒതുക്കാവുന്നല്ല. എന്തായാലും ഞാൻ ഇന്നലെ ഒരു പാടാം. ഇന്നലെ ഞങ്ങളുടെ ഇവിടെ ഒരു സ്റ്റാഫിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് അന്ന് ഇന്നലെ ഞാൻ പാടിയൊരു ഗാനമാണ് ഇളയരാജയുടെ. ഒരുപാട് ഗാനങ്ങളിൽ ഈ ഗാനം, കസ്തൂരി മാനി കല്യാണത്തേനി കച്ചേരി പാട് വന്ത് കൈ, അയ്യോ സോറി, ഇത് ഗംഗയമ്മരുടെ നാമം തോന്നുന്ന സംഗീതം. അല്ലല്ല, ഇളയരാജിന്റെ സംഗീതം, ഗംഗയമ്മരനാണ് അതിന്റെ രചന. ഇളയരാജിന്റെ സംഗീതം,
3: ആളുടെ
4: ബ്രദറാണ് രചന നടത്തിയിരുന്നത്. സംഗീതം ഇളയരാജ് തന്നെയാണ്. അപ്പൊ ഞാൻ പാടി വന്നതാണ്, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത്, ഒന്നുകൂടി പാടോ. കസ്തൂരി മാനി കല്യാണത്തിനി കച്ചേരി പാട് വന്ത് കൈത്താളം പോട് ജാതിപ്പൂവി നെഞ്ചോട് നിസേത്ത് സൂടിപ്പാടും നേരം ഇത് കസ്തൂരി മാനി കല്യാണത്തേനി കച്ചേരി പാട് വന്ത് കൈത്താളം പോട്
3: ഗാനം. ഓക്കെ ചേട്ടാ, ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടല്ലേ. വാക്കുകളില്ല, അത് അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരു പാട്ട് ചൂസ് ചെയ്യാൻ പറഞ്ഞ ഒരു ടാസ്ക് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഒരു പാട്ട് തന്നെ വേണം എന്ന് പറഞ്ഞത്. ഒരു ടാസ്ക് വേണ്ടേ?
4: യെസ്.
3: ഓക്കെ, പറയൂ, ഇന്ന് സ്പെഷ്യൽ വിഷസ് ഉണ്ടോ?
4: വിഷസ് ഇളയരാജയുടെ ജന്മദിനമല്ല, അപ്പോ നമ്മുടെ ഇഫക്റ്റ് ഇളയരാജാവിന് തന്നെയാണ് ഇന്നത്തെ ജന്മദിനാശംസകളോടും വിഷസ് അദ്ദേഹത്തിനാണ്.
3: ഓക്കെ, അപ്പൊ എന്തായാലും റിൻസൺ ചേട്ടന് മനോഹരമായ ഒരു ദിവസാവട്ടെ ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. നമ്മളെ വിളിച്ചത് ചാലക്കുടിയിൽ നിന്ന് റിൻസൺ ചേട്ടനായിരുന്നു. ഒരു പാട്ട് ചൂസ് ചെയ്യാൻ പറഞ്ഞ ടാസ്ക് ആണ് അയില്ലി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരു പാട്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം എന്ന് കേട്ടോ. ഒരു ടാസ്ക് ഇരിക്കട്ടെ. യെസ്, നമുക്ക് നെക്സ്റ്റ് കോളർ റെഡിയാണ്, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ് അയില്യ.
3: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: ബാലൻ ഫ്രം ചിറ്റൂർ.
3: ബാലൻ ചേട്ടാ,
5: എന്താണ് പറയൂ വിശേഷങ്ങള്?
3: എനിക്ക് സുഖാണ്. അവിടെ എങ്ങനെയുണ്ട്? സുഖായിരിക്കുന്നു.
5: ഇവിടെ സുഖമാണ്. വീട്ടിലെല്ലാരും സുഖമാണോ? നാട്ടിലൊക്കെ പോയോ?
3: എല്ലാരും സുഖം, ഹാപ്പി ആയിട്ടിരിക്കുന്നു.
5: അത് കേട്ടാ മതി. നാട്ടിൽ മഴയുണ്ടോ?
3: നാട്ടിൽ കുഴപ്പമില്ലാത്ത മഴയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഞാൻ അറിയുന്നത്.
5: അല്ല, പോയപ്പോ മഴയുണ്ടായിരുന്നു.
3: പോയപ്പോ മഴയൊന്നും ഇല്ലായിരുന്നു. എന്ത് ചെയ്യാനാണ്, ഞാൻ അങ്ങനെ പോകുന്നില്ല. എനിക്ക് നിങ്ങളെ വിട്ടു പിരിയാനായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, വിഷമാണ്.
5: അതാണ് പാലക്കാട്ട്.
3: ഓ പിന്നെ. ഓക്കെ ബാലൻ ചേട്ടാ, പറയൂ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഇളയരാജയുടെ ആ ഒരു പാട്ട്.
5: ഒരുപാട് പാട്ട് ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇളയരാജയുടെ പാട്ടുകളാണ് ഇഷ്ടം. അതുപോലെ ഞാൻ നമ്മുടെ 12 മണിക്കുള്ള പ്രോഗ്രാമിലും അധികം ചില സമയങ്ങളിലൊക്കെ ഇളയരാജയുടെ പാട്ടായിരിക്കും ചൂസ് ചെയ്യുന്നത്.
3: അതെ, ഇൻസ്റ്റന്റ് പാട്ടിലല്ലേ. ഓക്കെ, ഇപ്പൊ ഒരു പാട്ടങ്ങ് പറഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ്.
5: ഇളയരാജയുടെ പാട്ടാണോ, ഇളയരാജ പാടിയ പാട്ടാണോ ഉദ്ദേശിക്കുന്നത്?
3: എന്തുമാവാം.
5: എന്തുമാവാം എന്നാ,
3: സംഗീത സംവിധാനം ചെയ്തതാവാം, പാടിയതാവാം.
5: പാടിയതിന്റെ ഞാൻ ഒരു പാട്ട് വരെ, രാജ്കിരൻ അഭിനയിച്ച ഇളയരാജ സംഗീത് നൽകിയ ഒരു പാട്ടുണ്ട്, എൻ തായണം കോയിലെ കാക്ക മറന്നിട്ട് പാവി എടുക്കില്ല എന്നൊരു പാട്ടുണ്ട്. നല്ലൊരു പാട്ടാ, ഇളയരാജ തന്നെ പാടിയ ഒരു പാട്ടാണ്.
3: ഓക്കേ, ആ പാട്ടാണ് ഏറ്റവും ഇഷ്ടം.
5: ആ ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോ അമ്മയുടെ ഒരു പാട്ടും പിന്നെ ആ ഒരു അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പാടിയ പാട്ടും കൂടിയാണ്.
3: അതുകൊണ്ട് അത് സ്പെഷ്യൽ ആണ്, കുറച്ചും കൂടി അല്ലേ?
5: ആ സ്പെഷ്യൽ ആണ്. പിന്നെ എല്ലാ പാട്ടും ഇളയരാജയുടെ എല്ലാ പാട്ടും ഇഷ്ടമാണ്.
3: ഇഷ്ടമാണ്. ആ മതി, ഞാൻ ഒന്ന് ഇന്ന് ചോദിക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ സമയമില്ല ഇവിടെ. ഓക്കേ, പറയൂ സ്പെഷ്യൽ വിഷസ് എന്റെ ബാലൻചേട്ടാ.
5: ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ആലിക്ക് തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ വിഷസ്.
3: ഓക്കേ, അപ്പൊ എന്തായാലും ബാലൻചേട്ടൻ നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ നമ്മളെ വിളിച്ചത് ചിറ്റൂരിൽ നിന്നും ബാലൻചേട്ടനായിരുന്നു. ഇന്ന് ഇളയരാജയുടെ ജന്മദിനം മാത്രമല്ല കേട്ടോ, മറ്റൊരു വലിയൊരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടി ജന്മദിനം ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ്. സിനിമാ പ്രേമികൾക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു ഡിറക്ടറുണ്ട് നമുക്ക്, ഒരു സംവിധായകനുണ്ട്, മണിരത്നം. യെസ്, അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയാണ് കേട്ടോ ഇന്ന്. അപ്പോ മണിരത്നം സാറിനും ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഡേ ഞാൻ അറിയിച്ചുകൊണ്ട് അടുത്ത ഒരു കോളിലേക്ക് പോവാം. നമുക്ക് നോക്കാം ഇളയരാജയുടെ ഏത് പാട്ടായിരിക്കും അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നതെന്ന്. ഇല്ല, കോൾ ഡ്രോപ്പായി പോയിട്ടുണ്ട്, സാറില്ല. അഗെയിൻ വരുന്ന സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും നെക്സ്റ്റ് കോളർ ദേ എത്തുന്നു, നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
6: നമസ്കാരം.
3: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ജഗൻ ചേട്ടനാണ്. ജഗൻ ചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
6: ഹാപ്പി
3: ആയിട്ട് പോകുന്നു. ഓക്കെ, ജൂൺ മാസം നന്നായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടോ?
6: ആ തീർച്ചയായിട്ടും, നമ്മുടെ കാലാവസ്ഥകളൊക്കെ മാറി മറിയുന്ന ഒരു മാസല്ലേ.
3: നന്നായി പോട്ടെ. ഓക്കെ, പറയൂ ഇളയരാജയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട്.
6: ആ ഇളയരാജയുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കില്ല, ഓർമ്മ വരുന്നു മെല്ലെ ഒന്ന് പാടുന്ന
3: മനസ്സിനക്കരയിലെ.
6: അതെ അതെ അതെ, വളരെ ഭംഗിയും മനോഹരമായിട്ടൊരു പാട്ടാണ്.
3: അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അല്ലേ? ഓക്കെ, പറയൂ. ഇനി ഇന്നത്തെ വിഷസ് ആർക്കാണ്, സ്പെഷ്യൽ വിഷസിന്റെ?
6: ഇന്നത്തെ വിഷസ് നമ്മുടെ ആർജയിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും, പിന്നെ നമ്മുടെ ആർജയിൽ വിട്ടുപോയ വർഷയ്ക്കും എല്ലാവർക്കും നല്ലത്.
3: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ജഗൻ ചേട്ടന്റെ മനോഹരമായ ഒരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ് ഗൈസ്, അപ്പൊ ഞാൻ ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഇളയരാജയുടെ ആ പ്രിയപ്പെട്ട പാട്ട് ഏതാണെന്നാണ്, എങ്ങനെ ചൂസ് ചെയ്യില്ല? പക്ഷെ നിങ്ങൾക്ക് എന്റെ അടുത്ത് ചെറിയൊരു കുശുമ്പ് തോന്നും, കാരണം എനിക്കിന്ന് ഒരു മൂന്ന് നാല് പാട്ടൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ചെറിയൊരു കുശുമ്പൊക്കെ തോന്നാം, സ്വാഭാവികം. സാരല്ല, നിങ്ങൾ എന്തായാലും ഒരു പാട്ട് ചൂസ് ചെയ്യണം കേട്ടോ, അതാണ് ഇന്നത്തെ ടാസ്ക്. എനിവേ, നമുക്ക് നെക്സ്റ്റ് കോളർ ഇങ്ങനെ ഓടി വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഹലോ, ഗുഡ് മോർണിംഗ്. ആയിക്കുട്ടി.
3: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
7: ഞാൻ റാണി വർഗീസ് ആണ്.
3: റാണി ചേച്ചി ആണ്. റാണി ചേച്ചി,
7: എന്തോ
3: ഇന്ന് രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ്?
7: ഇന്ന് ചപ്പാത്തിയും പയർ കറിയും.
3: രാവിലെ ചപ്പാത്തി, ഓ ടാസ്ക് ഒരുപാടാണ്.
7: എനിക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം.
3: ഇഷ്ടം, എനിക്കും ഇഷ്ടം. ഞാൻ വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരം ഉണ്ടെങ്കിൽ ചപ്പാത്തിയാണ്.
7: ചപ്പാത്തി,
3: അതെ. പൂരിയിലേക്ക് ഞാൻ അങ്ങനെ പോവാറില്ല, ഓയിൽ ആയതുകൊണ്ട് എനിക്ക് പൂരിയോട് കുറച്ച് വിരോധം കൂടുതലാ.
7: എനിക്ക് പൂരിയും ഇഷ്ടമാണ്.
3: ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി പൂരിയുടെ ഇഷ്ടം മാറ്റി വെച്ച് ഞാൻ ചോദിക്കട്ടെ, ഇളയരാജയുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ?
7: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കുളിരാടുന്നു ആണ്, പക്ഷെ ഞാൻ പാടാൻ പോണത്

0: പാട്ടാണ് എനിക്ക് ഇഷ്ടം.
1: ഈ പാട്ടാണ് ഇഷ്ടം. ഓക്കെ, ഈ പാട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ടോ?
0: കേൾക്കാറുണ്ട്. എനിക്ക് ആ രണ്ട് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കുളി കുളിരാടുന്നു,
1: ഒരേ ഭയങ്കര ഇഷ്ടമുള്ള. ഇന്നിവിടെ ഒന്നേ ഞാൻ അനുവദിക്കൂ, ഇന്നിവിടെ ഒന്നേ അനുവദിക്കുള്ളൂ, ഇല്ലെങ്കിൽ എല്ലാരും കൂടി എന്നോട് പരാതി പറയില്ലേ.
0: രണ്ടും പാടി.
1: ഓക്കെ, അപ്പൊ റാണി ചേച്ചി പോരട്ടെ. ഇനി ഇന്നത്തെ ആശംസകൾ ആർക്കാണ്?
0: ഇന്ന് ആശംസകൾ ഇളയരാജ ഫാൻസിന് ഇരിക്കട്ടെ, മണിരത്നം ഫാൻസിന് ഇരിക്കട്ടെ, പിന്നെ നമുക്ക് ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉള്ളവർക്ക് എല്ലാവർക്കും ഒരു ആശംസകൾ.
1: ഓക്കെ റാണി ചേച്ചി, അപ്പൊ മനോഹരമായൊരു ദിവസമാവട്ടെ ഇന്ന് ഞാനും വിഷ് ചെയ്യാൻ കേട്ടോ.
0: താങ്ക് യു.
1: അപ്പോ നമ്മളെ വിളിച്ചത് റാണി ചേച്ചിയായിരുന്നു. ഇങ്ങനെ പാട്ടുകൾ എന്ന് പറയുന്ന സമയത്ത് ചൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പാട്ടുകളല്ലേ. ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒരു തവണയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഷയിൽ നമ്മൾ അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാതെ പോകുന്നുണ്ടാവില്ല. പാട്ട് കേൾക്കുന്നവരാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തായാലും ദേ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുന്ന സമയത്ത് ഈ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നേരൊരു കോളിലേക്കും കൂടി പോവാണേ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
1: ഇതാരാണ്?
2: സത്യനാരായണൻ.
1: സത്യനാരായണൻ ചേട്ടാ, റേഡിയോയുടെ ശബ്ദം നന്നായി ഒന്ന് കുറച്ചേ.
2: ഓ, മാറി
1: മാറിയോ? ഓക്കെ, അപ്പോ ചേട്ടാ പോരട്ടെ, ഇളയരാജയുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ഏതാണ്?
2: എല്ലാ പാട്ടും ഇപ്പോ നമുക്ക് പ്രിയപ്പെട്ട തന്നെയാണ്, നല്ല എല്ലാം ചെയ്യുന്നത്. അമ്മയെ പാട്ട്, അമ്മയെ പറ്റിയിട്ട് നല്ല പാട്ട് പാടിയിട്ടുണ്ട്.
1: ഏതെങ്കിലും ഒരു എണ്ണം പറയാൻ പറഞ്ഞാലേ ഇത് പറയും. പാട്ടാണ് ചൂസ് ചെയ്യുന്നല്ലേ. ഓക്കെ ചേട്ടാ, പറയൂ ഇനി ഇന്നത്തെ ആശംസകൾ ആർക്കാണ്?
2: ഇന്നിപ്പോ പിറന്നാളിനൊക്കെ ആഘോഷിക്കുന്ന എല്ലാവർക്കും.
1: ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടനും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് സത്യനാരായണൻ ചേട്ടനായിരുന്നു, പുതുശ്ശേരിയിൽ നിന്നും. അങ്ങനെ ഈ സമയം 8 മണിയിൽ നിന്ന് 21 മിനിറ്റ് വരെ ഓടി ഓടി ഓടി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോയാലോ. ഇന്ന് എന്താണെന്നറിയില്ലേ, എനിക്ക് പാട്ടുകൾ കേൾക്കാൻ വേണ്ടി നല്ല താല്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്തപ്പോഴും കേൾക്കുന്ന കുറച്ച് പാട്ടുകളാണിന്ന് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് വേഗം അടുത്ത പാട്ടിലേക്ക് പോകാനാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ആ പാട്ടിന് ശേഷം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാണെന്ന് എന്തായാലും ചോദിക്കാം കേട്ടോ. അപ്പോൾ വേഗം വേഗം വിളിച്ചോ, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോ. വിളിക്കാനും മെസ്സേജ് അയക്കാനുള്ള നമ്പർ ഞാൻ പറഞ്ഞുതരട്ടെ, ഡേ നോട്ട് ചെയ്തോളൂ. 8281509000 82 81 50 90.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Yes, once again, welcome back to Ahalya Wishes. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ അടുത്തൊരു കോളറിലേക്ക് പോയാലോ? യെസ്, അടുത്ത കോളർ ആരാണ് നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഹരിദാസ് ഏട്ടനാണ്, മാങ്കാവിൽ നിന്ന് അല്ലേ? ഹരിദാസ് ഏട്ടാ, മാങ്കാവിൽ കൊറേ മാങ്ങയുണ്ടോ? മാങ്കാവിൽ കൊറേ മാങ്ങയുണ്ടോന്ന്?
3: ഇഷ്ടംപോലെ
2: ഉണ്ട്. ഞാനിവിടെ ചോദിക്കാറുണ്ട്, മാങ്കാവ് എന്തുകൊണ്ട് ആ സ്ഥലത്തിന് ഈ പേര് വന്നേ? ഓ, അതാണ് അതിന്റെ പിന്നിലെ കാര്യം. ഓക്കെ, അപ്പൊ കാര്യമൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇന്നത്തെ എന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങ് പോരട്ടെ. ഇളയരാജയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു പാട്ട് ഏതാണ്?
3: ഇളയരാജ മ്യൂസിക് ഡയറക്ടറും നമ്മുടെ മണിരത്നം ഡയറക്ടറും ആയിട്ടുള്ള ദളപതിയാണ്. ദളപതി 1991 ഇറങ്ങിയതാണ്. അതില് ചിന്നത്തായവൾ
2: ആ പാട്ടാണ് ഏറ്റവും ഇഷ്ടം. കേൾക്കാറുണ്ട് ഇടയ്ക്കെങ്കിലും?
3: എന്താ
2: കേൾക്കാറുണ്ടോ?
3: പിന്നെ എന്താ, അത് കേട്ട അങ്ങനെ അറിയാതെ നമ്മള് കരഞ്ഞു പോവും.
2: കരഞ്ഞു പോവും, സങ്കടമാണല്ലേ.
3: രജനീകാന്തും മറ്റേ നമ്മുടെ ശ്രീവിദ്യയും
2: നമ്മളിതേ കേട്ട് കഴിഞ്ഞു വന്നേ ഉള്ളു ദളപതിയിലെ പാട്ട്. ഓക്കെ, അപ്പോ പറയൂ, ഇന്നത്തെ ആശംസ കൂടി പറയൂ.
3: ആശംസകൾ ഇപ്പോ മണിരത്നത്തിനും ഇളയരാജയ്ക്കും.
2: ഓക്കെ,
3: ആശംസകൾ അർപ്പിക്കുന്നു.
2: ഹരിദാസിനും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മളെ വിളിച്ചത് ഹരിദാസ് ഏട്ടനായിരുന്നു. യെസ്, ഹരിദാസിന്റെ പ്രിയപ്പെട്ട പാട്ട് ദളപതി മൂവിയിലെ പാട്ടാണ്. ദളപതിയിലെ പാട്ടാണ് നമ്മൾ ദേ ഇങ്ങനെ കേട്ട് കഴിഞ്ഞു വന്നേ അല്ലേ. രണ്ട് ലെജൻസും ഒരുമിച്ച് വന്നൊരു സിനിമ. അതിലെ പാട്ടുകൾ ഇപ്പോഴും മലയാളികൾക്കല്ല, എല്ലാം മ്യൂസിക് സ്നേഹിക്കുന്ന എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. എനിവേ, ദേ നമുക്ക് മറ്റൊരു കോള് കൂടി ഇങ്ങനെ എത്തുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, 9 മണി വരെയാണ് നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനുള്ള സമയം. അതുകൊണ്ട് നിങ്ങൾ വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം വേഗം വേഗം വിളിക്കാനായിട്ട് നോക്കണം കേട്ടോ. എനിവേ, നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോവാം. നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ പല്ലശ്ശേരിയിൽ നിന്നും പറന്നു വരും ബാലൻ ചേട്ടൻ.
2: പറന്നു പറന്നു വരും ബാലൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. അങ്ങനെ തന്നെ ഇരിക്കാനായിട്ട് സാധിക്കട്ടെ കേട്ടോ.
4: പറയൂ,
2: ഇളയരാജയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് ഏതാണ്?
4: നിറയെ പാട്ടുകളുണ്ട്. മലയാളത്തിന്ന് എടുത്തു
2: കഴിഞ്ഞാൽ
4: മണ്ഡലം നേരുന്നു എന്ന സിനിമയിലെ താരമായിട്ട് പാട്ടുണ്ട്, അല്ലീളം പൂവോ. അതുപോലെ മൂന്നാം പക്കത്തില് താമരക്കിളി പാടുന്നു, അതൊന്ന്
2: ഒരെണ്ണം മതി കേട്ടോ. ഇവിടെ പോവാ,
4: താരമായിട്ട് പാട്ട് ഡ്യൂയറ്റ് എടുത്തു കഴിഞ്ഞാൽ കൊച്ചു കൊച്ചു സന്തോഷം
2: കൂടുതൽ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ഒരു ദിവസം പോരാതെ വരും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഒരു പാട്ട് ഒരു പാട്ട് എന്ന്.
4: മുഖ്യമായിട്ടുള്ളത് പറഞ്ഞു, ഇനിയുണ്ട് തമിഴ് എടുത്തു കഴിഞ്ഞാൽ
2: നിറയുണ്ട്. ഓക്കെ, കൊറേ പാട്ടുകൾ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ അല്ലേ. ഓക്കെ ചേട്ടാ, പറയൂ ഇനി ഇന്നത്തെ ആശംസകൾ കൂടി പോരട്ടെ. ആർക്കാണ് ആശംസകൾ?
4: ഇന്നത്തെ ആശംസകൾ വന്നിട്ട് നമ്മുടെ കൃഷ്ണൻ ചേട്ടൻ, പ്രതിമാമ ചേച്ചി, ശാന്തി സുമേഷ്, ഷൈഫ് ബിൻ കുഞ്ഞാമ്പാറ,
2: എല്ലാവർക്കും ആയിട്ട്
4: മാധവൻ ചേട്ടൻ, എല്ലാവർക്കും ഒരു ദിവസം ആയിരിക്കും.
2: താങ്ക് യു. അപ്പൊ ബാലൻചേട്ടന് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. അപ്പോ നമ്മളെ വിളിച്ചത് ബാലൻചേട്ടനായിരുന്നു. ഇങ്ങനെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനിവിടെ ഫുൾ ഡേ ഇരുന്നാലും തീരില്ല എന്നുള്ളതാണ്. അത്രയും അധികം പാട്ടുകളും അത്രയും അധികം സംഗീത സംവിധാനവും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ദിവസം പോരാതെ വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു പാട്ട് കേട്ടോ. യെസ്, എനിക്കറിയാം ഇങ്ങനെ പറയും തോറും നമുക്കിങ്ങനെ ആ ഒരു ആവേശം ആ ഒരു ഇഷ്ടം കൂടി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, സമയമില്ലേ ഗൈസ്. അതേ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മണിക്കുട്ടിക്ക് ഈ ഓട്ടം കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് ഒരു പാട്ടിൽ ഒതുക്കാം കേട്ടോ. അപ്പോൾ ഈ 8 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഹലേ വിഷസ് ആണ്, കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. ഇന്ന് ഞാൻ ചോദിച്ച കാര്യം, ഇളയരാജയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു പാട്ട്, അതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. മണിരത്നം എന്ന് പറയുന്ന ആ ഒരു സിനിമ ഡിറക്ടർ, സംവിധായകൻ, അദ്ദേഹത്തിന്റെ സിനിമകളും വളരെ സ്പെഷ്യലാണല്ലേ. എനിക്ക് തോന്നുന്നു നമ്മുടേതായ ആ ഒരു സിനിമയെ, ഒരു ഇന്ത്യൻ സിനിമയിൽ അത്രയും അധികം ഹൈയിലേക്ക് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ കണ്ട് വളരെ ത്രില്ലടിച്ച് ഇങ്ങനെ നോക്കി നിന്ന സിനിമയാണ് പൊന്നിയൻ സെൽവൻ. അതിൻ്റെ രണ്ട് പാട്ടും, PS1 ആണെങ്കിലും 2 ആണെങ്കിലും അതിമനോഹരമായ രണ്ട് സിനിമകളാണ്. പ്രത്യേകിച്ച് ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നോക്കി നിന്നിരുന്ന ഒരു കാര്യമായിരുന്നു അതിൻ്റെ വേ ഓഫ് ഡയലോഗ് ഡെലിവറീസ് ആണെങ്കിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് തമിഴാണ്. പക്ഷേ എന്നാലും ആ തമിഴിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ആ ഒരു വേർഷൻ. അതുപോലെ ആ ഒരു മൂവീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂസൊക്കെ വളരെയധികം ഞാൻ കണ്ടിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ ഞാൻ കേട്ടിരുന്ന കാര്യം, അതിൽ അഭിനയിച്ച ഓരോ വ്യക്തികളും പറഞ്ഞിരുന്ന കാര്യം, മണിരത്നം എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ്റെ ഒരു ഒരു കടും പിടുത്തമുണ്ട്. അതെന്തിനു വേണ്ടി, ഏറ്റവും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി അദ്ദേഹം കൊടുക്കുന്ന ഒരു എഫേർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു എഫേർട്ട് തന്നെയായിരിക്കും ഇത്രയും കാലം അദ്ദേഹം ഈ ഒരു സിനിമ വേൾഡിൽ ഇത്രയും നല്ല കോൺട്രിബ്യൂഷൻസ് നൽകാനുള്ള ഒരു കാരണം. ഡെഡിക്കേഷൻ, യെസ് അതാണ് കറക്റ്റ് വർക്ക് അല്ലേ. ആ ഒരു ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ സിനിമയെ സ്വപ്നം കാണുന്ന യുവതലമുറയ്ക്കൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു റോൾ മോഡലൊക്കെ ആക്കി വെക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അങ്ങനെ രണ്ട് ലെജൻസ് സെലിബ്രേറ്റ് ചെയ്യാണ് ഈ ഒരു ദിവസം. അവരുടെ ജന്മദിനം, അവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. സംഗീതത്തിൻ്റെയും സംഗീതത്തിൻ്റെ ആ ഒരു മാന്ത്രികനും അതുപോലെ സിനിമയിൽ ഒരുപാട് മാന്ത്രികത തീർത്ത മറ്റൊരു വ്യക്തിയും. എന്തായാലും 2 June ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്, ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ദിവസമാണെന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സാധാരണ 1 June 2 എന്നൊക്കെ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യം, നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നു, അതും സ്പെഷ്യലാണ്, മൊത്തത്തിൽ സ്പെഷ്യലാണ് എന്നുള്ളതാണ് ഈ ഒരു ജൂൺ മാസത്തിൻ്റെ ഈ ഒരു തുടക്കം. വളരെ അതിഗംഭീരമായ തുടക്കമാണ്. ഇനിയും ജൂൺ ഇതുപോലെ തന്നെ ഗംഭീരമായിട്ട് പോട്ടെ എന്നാണ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു കാര്യം കൂടി ഇതേ ചെറുതായിട്ട് ഓർമ്മിപ്പിക്കുന്നു, 9 മണി വരെയാണ് നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള സമയം. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ വിളിക്കാനായിട്ട് നോക്കണം. ഞാൻ എപ്പോഴും കാണാറുണ്ട് ആഫ്റ്റർ 9, ഈ ഒരു 9 മണിക്ക് ശേഷം ഒരുപാട് കോൾസ് വരാറുണ്ട്. നമുക്ക് ഒന്നാം തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല, അതുകൊണ്ട് 9 മണിക്ക് മുൻപ് വിളിക്കാൻ നോക്കുക. അതുപോലെ തന്നെ മെസ്സേജ് അയക്കുമ്പോൾ 8 മണി മുതൽ മെസ്സേജ് അയക്കാൻ കൂടി നോക്കാം കേട്ടോ. ഏർലി മോർണിംഗ് മെസ്സേജസ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ കാണാറുണ്ട്, വായിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ പിക്ചർ മെസ്സേജുകൾ വളരെയധികം കുറയ്ക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ഒരുപാട് പിക്ചർ മെസ്സേജ് വരുന്ന സമയത്ത് ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ഇങ്ങനെ മുങ്ങി പോവാറുണ്ട്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിൻ്റെ റീസൺ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ്. പല ടെക്സ്റ്റ് മെസ്സേജും പിന്നീട് നമുക്ക് വായിക്കാൻ പറ്റാതെ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്താണ് കാണുന്നത്. ആ കാണുന്നത് ഒരു സങ്കടമല്ലേ. നിങ്ങൾ അത്രയും ആഗ്രഹിച്ച് അയക്കുന്ന മെസ്സേജുകളെ നമുക്ക് വായിക്കാൻ പറ്റാതെ പോകുന്നൊരു സങ്കടമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എനിവേ നമുക്ക് നെക്സ്റ്റ് ഒരു കോളിലേക്ക് പോവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ,
5: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ആയിഷ ചേച്ചിയാണ്. ആയിഷ ചേച്ചി,
5: ഓ പറയൂ,
2: എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ?
5: ഒരു
2: പെരുന്നാളൊക്കെ ആഘോഷിച്ച അതിന്റെ ക്ഷീണത്തിലാണോ?
5: കഴിഞ്ഞു.
2: ഇങ്ങനെ ഇനി ബാക്ക് ടു നോർമൽ ആയിരുന്നല്ലേ. ഓക്കെ, അപ്പൊ ആയിഷ ചേച്ചി പറയൂ.
5: 2-3 ദിവസം
2: കേട്ടില്ലേ ചേച്ചി, ക്ലിയർ ആയില്ലേ, എന്താണ് പറഞ്ഞത്?
5: 2-3 ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു പറയാ.
2: ഹോസ്പിറ്റലൊക്കെ ആയിരുന്നോ?
5: അപ്പൊ അങ്ങനെ പോയിരുന്നു.
2: ആണോ, ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്, ഓക്കെ ആയോ? കുഴപ്പമില്ല അല്ലേ. എന്തായാലും റെഡി ആവട്ടെ കേട്ടോ. ഓക്കെ ചേച്ചി പറയൂ, ഇന്നത്തെ നമ്മുടെ ആ ഒരു വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഏതാണ് ഇളയരാജയുടെ? ഒറ്റ ഒരെണ്ണം പറയാൻ പറ്റുള്ളൂ, അതാണ് ടാസ്ക്. ഒരെണ്ണം പറയാനേ പാടും. ആ
5: എങ്കിലും ഞാൻ ആദ്യമായി പാടിയ പാട്ട് രണ്ടിലെ മൂളി തരാട്ടെ.
2: ഓക്കെ പോരട്ടെ.
5: ശബ്ദത്തിന് ശരിയല്ല,
2: കുഴപ്പമില്ല കുഴപ്പമില്ല, എന്തെയും ശബ്ദമൊന്നും റെഡിയല്ല, പോരട്ടെ.
5: പാട്ടിന്റെ

0: നന്നായിട്ട് പാടി. ഇതേ ആ ഒരു പാട്ട് ഞാനിങ്ങനെ ഇവിടെ എടുത്ത് സെറ്റാക്കി വെച്ച പാട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പറയു ചേച്ചി, ആശംസകൾ ആർക്കാണ്?
1: എല്ലാവർക്കും ഇളയരാജ സാർക്ക് ആയിക്കോട്ടെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ആയിഷ ചേച്ചിക്ക്
1: എല്ലാവർക്കും ആരെയും പിറന്നാളോ വിവാഹമോ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാതെ എല്ലാവർക്കും
0: അപ്പോ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ് കേട്ടോ. നമ്മളെ വിളിച്ചത് ആയിഷ ചേച്ചി ആയിരുന്നു. മനോഹരമായൊരു പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട്. ഇനി വേ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുന്ന സമയത്ത് സമയം കൃത്യം 8 മണിയിൽ നിന്ന് 38 മിനിറ്റിലേക്ക് എത്തിയിരിക്കുന്നു. 8 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസാണ് കൂടെയുള്ളത്. ഞാൻ ആയിലിയാണ് കേട്ടോ. നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോയാലോ? ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ പാട്ടുകൾ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി ഞാൻ വല്ലാതെ വികൃതപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല കേട്ടോ. നീ നല്ലൊരു പാട്ട് വരുന്നുണ്ട്, നമുക്കിനി മലയാളത്തിലേക്ക് പോവാലേ? യെസ്, ഒരു മലയാളം ട്രാക്കാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുള്ളത് ഞാൻ ആയിലയാണ് കേട്ടോ. യെസ്, അങ്ങനെ മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണല്ലേ. എൻ്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമയിലെ പാട്ടായിരുന്നു കേട്ടത്. ഞാൻ ആ ഒരു സിനിമയുടെ പഴയ ഈ ആ ഒരു സീൻസും ആ ഒരു മ്യൂസിക് ആര് കുറേ ഗേളി ഗേളി ഗേളി വൈബാണല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കായിരുന്നു ഗൈസ്. ഇപ്പോഴും നമ്മൾ അതേ രീതിയിലൊക്കെയാണ്, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ ഈ ഒരു തലമുറയ്ക്ക്. അതൊക്കെയാണ് കേട്ടോ എൻ്റെ ആലോചന പോയത്. എനിവേ, നിങ്ങൾ എന്താണ് ആലോചിച്ചുകൊണ്ടിരുന്ന പാട്ട് കേട്ട സമയത്ത്? ഇളയരാജയുടെ ഒരു മാജിക്കാണോ അതോ ഇനി ഏത് പാട്ടായിരിക്കും അദ്ദേഹത്തിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നുള്ളൊരു ആ ഒരു തിങ്കിങ്ങിലായിരുന്നു. യെസ്, മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിനി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇളയരാജയുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് നിങ്ങൾക്ക് ഏതാണ് എന്നതാണ്. അപ്പോൾ അത് പറയാൻ വേണ്ടി വേഗം വേഗം വിളിക്കാം. 30 നിങ്ങൾക്ക് മെസ്സേജ് കൂടി അയക്കാം. ഡേ നമ്പർ ഇതാണ് കേട്ടോ, 8281509000. 82 81 50 90 00. ഒരുപാട് പേര് പരാതി പറയാറുണ്ട്, ആദ്യം മാത്രമേ നമ്പർ ഉള്ളൂ, പിന്നീട് നമ്പർ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയൊക്കെ കേട്ട സ്ഥിതിക്കെതിരെ പരാതി മാറ്റാൻ വേണ്ടിയിട്ടാണ് അഗെയിൻ അഗെയിൻ ഞാനിന്ന് നമ്പറൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ പരാതിയൊക്കെ മാറിയല്ലോ അല്ലേ. ഓക്കെ, ഇനിവേ നമുക്കിങ്ങനെ മെസ്സേജുകൾ കൂടി ഇങ്ങനെ വരുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് മെസ്സേജൊക്കെ വരുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം വേഗം വേഗം ആ ഒരു മെസ്സേജൊക്കെ സെൻഡ് ചെയ്തോളൂ. നമുക്കപ്പോൾ എന്തായാലും ഇന്നത്തെ ആദ്യത്തെ മെസ്സേജിലേക്ക് അങ്ങ് പോവാമെന്ന് വിചാരിക്കുന്നു. പുട്ടും സമയം കളയാതെ ആരാണ് ആദ്യത്തെ ആ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നേ? ഒരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ചില സങ്കടങ്ങളും പ്രയാസങ്ങളും കാലം നമുക്ക് സമ്മാനിക്കുന്നത് നമ്മെ തോൽപ്പിക്കാനല്ല, മറിച്ച് ഒരിക്കലും ഒരിടത്തും തോൽക്കാതിരിക്കാൻ നമ്മുടെ മനസ്സിനെ ശക്തമായി സജ്ജമാക്കാൻ വേണ്ടിയാണ്. ശുഭദിനം നേരുന്നു, സുലൈ അയനിക്കോട്. സുലൈചേൻ്റെ മെസ്സേജ് ആയിരുന്നു. സുലൈചേൻ്റെ വളരെ മനോഹരമായ ഒരു ദിവസം കൂടി ദേ ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്തൊരു മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത്, യെസ്, പിക്ചർ മെസ്സേജാണ്. എങ്ങനെയാണ് ഞാൻ പിക്ചർ മെസ്സേജ് വായിക്കാൻ പറ്റുന്നത്? വായിക്കാനായിട്ട് സാധിക്കില്ല, പക്ഷെ ഞാനത് കണ്ടിട്ടുണ്ട് കേട്ടോ. എനിവേ നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആയില്ല. ഹലോ ഗുഡ് മോർണിംഗ്. എൻ്റെ മകൻ ശ്രീഹരി എന്ന ശ്രീക്കുട്ടൻ്റെ പിറന്നാളാണിന്ന്. അവന് 1000 ജന്മദിനാശംസകൾ നേരുന്നു. കൂടെ ഇളയരാജ സാറിനും പിറന്നാൾ ആശംസകൾ. അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ചിന്നത്തമ്പി സിനിമയിലെ അരച്ച സന്തനം മണക്കും, കുങ്കുമം അഴക നെറ്റിയിലെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ സൗമ്യ, ചെർപ്പിളശ്ശേരി. ഓക്കെ, സൗമ്യ ചേച്ചിയുടെ മെസ്സേജ് ആയിരുന്നു. സൗമ്യ ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ശ്രീഹരി എന്ന ശ്രീക്കുട്ടന് ഹാപ്പി ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കാൻ കേട്ടോ. ഈ ഒരു ദിവസം മാത്രമല്ല, ലൈഫ് ലോങ് മുഴുവൻ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് കൂടി വിഷ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത്, ഗുഡ് മോർണിംഗ് ആയിലി കുട്ടീസ്. ഗുഡ് മോർണിംഗ്. മോൾക്ക് സുഖമല്ലേ? സുഖാണ് കേട്ടോ. രാജസാറിൻ്റെ എല്ലാ പാട്ടുകളും വളരെ ഇഷ്ടമാണ്. ഒരു പാട്ടല്ലേ പറയാൻ പറ്റുള്ളൂ, അതൊക്കെ അത്രയേ ഉള്ളൂ കേട്ടോ. ഒരെണ്ണെന്ന് ഞാൻ പറയിക്കൂ. അതുകൊണ്ട് എൻ്റെ ഇഷ്ടഗാനം രാസാത്തി ഉന്നെ കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്. ഓ, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. രാജസാറിനും മണിരത്നം സാറിനും പിറന്നാൾ ആശംസകൾ. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യ കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒപ്പം ആയിലി കുട്ടിക്കും ഒരു കിടിലൻ ദിവസം ആശംസിക്കുന്നു. ആയിഷ ചേച്ചിയുടെ പാട്ട് സൂപ്പർ. ഏറെ സ്നേഹത്തോടെ ഇന്ദ്രചേച്ചി, പെരുവമ്പ്. ഇന്ദ്രചേച്ചിക്കും ഏറെ സ്നേഹത്തോടെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ ദേ അടുത്ത ഒരു മെസ്സേജിലേക്ക് ഞാൻ പോവാൻ പോവാണ്. അടുത്ത മെസ്സേജ് നോക്കിയാൽ, ഗുഡ് മോർണിംഗ് ആയില്ല. ഗുഡ് മോർണിംഗ്. ഇളയരാജ സാറിന്റെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. തമിഴ് സോങ്സ് ഇളയനില പൊഴുകിരുത്, പിന്നെ മലയാളം സോങ് ആണെങ്കിൽ ആലാപനം തേടും തായ്മനം സോങ് ഒത്തിരി ഇഷ്ടമാണ്. ഇളയരാജ സാറൻ മണിരത്നം സാർ ഇവർക്ക് 1000 പിറന്നാൾ ആശംസകൾ കൂടാതെ എല്ലാവർക്കും ശുഭദിനം കൂടി നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യ ചേച്ചിയുടെ മെസ്സേജാണ്. ദിവ്യ ചേച്ചിക്കും വളരെ മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ ദേ മറ്റൊരു മെസ്സേജിലേക്ക് പോയാൽ, ഗുഡ് മോർണിംഗ് ആയില്യ, ഇളയരാജ സോങ് ആലാപനം തേടും തായ്മനം എന്റെ ഇഷ്ടഗാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉഷ ചേച്ചിയുടെ മെസ്സേജാണ്. ഉഷ ചേച്ചിക്കും വളരെ മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ്. അങ്ങനെ ദേ ഇത്രയും സമയം എത്തിയ എല്ലാ മെസ്സേജുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കാൻ വേണ്ടി ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം വേഗം വേഗം സെൻഡ് ചെയ്തോളൂ, ഒട്ടും തന്നെ ഈ സമയം കളയണ്ട കേട്ടോ. അപ്പൊ മെസ്സേജ് വായിക്കാൻ ദേ ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു പാട്ടിലേക്ക് പോവാലേ. അടുത്ത ഒരു പാട്ട് വരുന്നുണ്ട്. ഈ ഒരു പാട്ട് കേൾക്കാതിരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല ഗായസ്, എനിക്ക് എപ്പോഴും കേൾക്കണം. ഇതിന്റെ സംഗീതമാണെങ്കിലും ഇത് പാടിയ ആളാണെങ്കിലും എല്ലാം എല്ലാം എല്ലാം കൊണ്ട് നമുക്ക് വളരെയധികം ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവരാണ്. അതുകൊണ്ട് ആ ഒരു പാട്ട് കൂടി നമുക്ക് എന്തായാലും വേണ്ടേ. യെസ്, അപ്പൊ അതെ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്, എന്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗാനായിരിക്കും ഇത്. തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് പാടാൻ പോകുന്ന പാട്ട് കൂടിയായിരിക്കും ഇത്. ഞാനിവിടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് പാടാം, നിങ്ങൾ അവിടെ വീട്ടിലൊക്കെ ഇരുന്ന് പാടുക കേട്ടോ. നമുക്ക് ഒരുമിച്ച് അങ്ങ് പാടാം. ഓക്കെ, അപ്പൊ അതെ തുമ്പേവ എത്തുന്നു അടുത്തതായിട്ട് അഹല്യ വിഷസിൽ. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159002476 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: വീട്ടുചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.

0: அகல்யா விஷஸ் யோ லவ்லி விஷஸ் ஆன் அகல்யா FM 90.4 கேட்டு கேட்டு கூட்டு கூடா.
1: Yes, once again, welcome back to Ahalya Vishes. Angana Ahalya Vishes ilekku madangiyathana samayathu dei our studio clock ilekku nokkumbode samayam krithyam 8 mani kaiya 56 minute aayittunde. Padiye dei njan innathe calls okka anga wind up cheyana to. Ini nammal calls ilekku onnum povunnilla. Vilikkanayittu aagrahikkunar vegam onnu enikku message aayichaa madhi. Aa message endayalum njan vaayichittu maatrame ividinu povunnullo. Appo endayalum namukku innathe aa oru baaki message ilekku povam alle. ആരാണ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയില്യ, ഞാൻ RRR. രാജാ സാറിന്റെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ആയിലേക്കും എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. ബൈ രമ്യ രാധാകൃഷ്ണൻ. രമ്യ ചേച്ചിയുടെ മെസ്സേജ് ആയിരുന്നു. രമ്യ ചേച്ചിക്കും വളരെ മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മൾ മറ്റൊരു മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് ആരാണ് അയച്ചിരിക്കുന്നേ? നമസ്കാരം അഹല്യ, ആയില്യ നമസ്കാരം. ഞങ്ങളുടെ പേരക്കുട്ടി ദുവാമറിയം ഇന്നലെ അക്ഷരമുറ്റത്തേക്ക് ഇറങ്ങി ദുവയ്ക്കും അതുപോലെ ആദ്യാക്ഷരം നുണയാൻ തുടങ്ങിയ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു. മലപ്പുറത്ത് നിന്നും നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. ഓക്കെ, അപ്പൊ നഫീസയ്ക്കും കുഞ്ഞിപ്പയ്ക്കും ഒക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മറ്റൊരു മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് ശുഭദിനമായില്യ, ശുഭദിനം. ആയില്യ, ഇളയരാജ സാറിന് 1000 പിറന്നാൾ ആശംസകൾ. സാറിന്റെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, ഇതാരുടെ മെസ്സേജാണ്? കവിത ചേച്ചിയുടെ മെസ്സേജാണ്. അപ്പോ കവിത ചേച്ചിക്കും വളരെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ മറ്റൊരു മെസ്സേജ് നോക്കുമ്പോൾ, ഹാപ്പി വിഷസ് ഇളയരാജ സാർ, ഫോട്ടോഗ്രാഫർ ചന്ദ്രേടൻ, കോയമ്പത്തൂർ. രാജസാറുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ചിന്ന കൗണ്ടർ പടത്തിൽ മുത്തുമണിമാല എന്ന പാട്ടാണ് ഇഷ്ടപ്പെട്ട ഗാനം. താങ്ക് യു ആയില്യ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചന്ദ്രൻചേന്റെ മെസ്സേജാണ്. ചന്ദ്രൻചേനും വളരെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ ഇന്ന് വന്ന എല്ലാ മെസ്സേജുകളും ഞാൻ ദേ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം വേഗം വേഗം സെൻഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആയില്യ. ആഹാ, നിങ്ങളെല്ലാവരും ഇത് പഠിച്ചല്ലേ. ഓക്കെ, ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. രാജാ സാർ കമ്പോസ് ചെയ്ത, അദ്ദേഹം തന്നെ പാടിയ, മണിരത്നം സാർ സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് ഇതേ കോയിൽ. ആ സിനിമയിലെ ഇതയം ഒരു കോയിൽ എന്ന മനോഹരമായൊരു പാട്ടുണ്ട്. എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് ആ പാട്ട്. ഇന്നും കേൾക്കാറുണ്ട്. 2 ലെജൻസിനും 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഷക്കീല ചേച്ചിയുടെ മെസ്സേജാണ് കേട്ടോ. ഷക്കീല ചേച്ചിക്കും വളരെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ്. തുമ്പീവ ഒക്കെ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കവിത ചേച്ചി അഗെയിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ കവിത ചേച്ചിയുടെ ഫേവറേറ്റ് സോങ് തുമ്പീവ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞത് മറ്റൊരു മെസ്സേജ് ഇങ്ങനെ എത്തുന്നുണ്ട്. നമുക്ക് നോക്കാം. ഈ പിക്ചർ മെസ്സേജ് നിങ്ങൾ ദയവ് ചെയ്ത് അയക്കാതിരിക്കാം. മാക്സിമം നോക്കണം. ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് വിട്ടുപോകും. അതുകൊണ്ടാണ് പിക്ചർ മെസ്സേജ് അയക്കരുത് അയക്കരുത് അയക്കരുത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിവേ, നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഗുഡ് മോർണിംഗ് അഹല്യ, ആയില്യ, എല്ലാവർക്കും നല്ല ദിവസത്തിന്റെ ആശംസകൾ. നിശാന്ത് എറണാകുളം. നിശാന്തേടനും വളരെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. യെസ്, അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറെ ഇമോജീസ് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണുന്നുണ്ട്, വായിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസം ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കവിത ചേച്ചി എഗെയിൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ കവിത ചേച്ചിക്കും എഗെയിൻ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ വന്ന എല്ലാ മെസ്സേജും ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആരെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു ഗ്യാപ്പ് കൂടി തരാം. ഒരു പാട്ട് കൂടി ദേ എത്താൻ പോവാണ്. ആ പാട്ടിന് ശേഷം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആ ഒരു കഥ, യെസ്, എന്റെ ആ ഒരു കഥ നമുക്കൊക്കെ കേൾക്കാം. അപ്പൊ ദേ ആ ഒരു പാട്ട് കൂടി എത്തുന്നു. അഹല്യ വിഷസ് സ്റ്റുഡിയോ വിത്ത് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: Yes, once again, welcome back to Ahalya Vishes. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങി എത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ കൃത്യം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പൊ കൂടെയുള്ളത് ഞാൻ അഹല്യാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ അടുത്ത മെസ്സേജിലേക്ക് പോവാം. 2 മെസ്സേജുകൾ കൂടി ഇങ്ങനെ ഓടി വന്നിട്ടുണ്ട്. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹൈ അഹല്യ ഫ്രം അഹല്യ, ഗുഡ് മോർണിംഗ്. ഞാൻ മലമ്പുഴയിൽ നിന്ന് മഹി. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ മഹി ചേട്ടനും വളരെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ മറ്റൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ, ഇളയരാജ സാറിന് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. കാലാപാനി മൂവിയിലെ ആ ചിറമ്പിലെ കുമ്പിളിൽ ഓക്കെ എന്ന സോങ് ആണ് ഇപ്പോൾ മനസ്സിൽ വന്നത്. എല്ലാ കൂട്ടുകാർക്കും FM ടീമിനും ശുഭദിന ആശംസകൾ. ബൈ ശാന്തി, സുമേഷ്, അലപ്പുള്ളി. അപ്പൊ ശാന്തി ചേച്ചിക്കും വളരെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ എല്ലാ മെസ്സേജുകളും ഞാൻ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമുക്ക് ഇന്നത്തെ എൻ്റെ ആ ഒരു കഥയിലേക്ക് പതിയെ പതിയെ പതിയെ കടന്നാൽ നിങ്ങൾ കേൾക്കാനായിട്ട് എക്സൈറ്റഡ് ആണോ ഗൈസ്? ഇന്ന് എന്ത് ഉപദേശമാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്താണെന്നറിയില്ല. ഇപ്പോൾ ഉപദേശിച്ച് ഞാനൊരു ഉപദേശക്കാരിയായി മാറുന്നുണ്ടോ എന്നൊക്കെ സംശയമില്ലാതില്ല. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ? നെഗറ്റീവ് തോട്ട്. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഈ നെഗറ്റീവ് തോട്ടിനെ പറ്റിയിട്ട്, അല്ലെ? ഈ നെഗറ്റീവ് തോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ എല്ലാ പ്രതീക്ഷകളെയും ശരിക്കും ബ്രേക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ പറയാറ്, വിൽ ബ്രേക്ക് യു എന്ന് പറയുന്ന ഒരു കാര്യം പറയാറുണ്ട്. നെഗറ്റീവ് തോട്ട്സ് വിൽ ബ്രേക്ക് യു എന്നൊരു കാര്യം. എന്തുകൊണ്ടാണ്? ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. അതായത് ഒരു മരം, ആ ഒരു മരത്തിൽ നിന്ന് എത്ര വേണമെങ്കിലും നമുക്ക് തീപ്പെട്ടിക്കുള്ളി ഉണ്ടല്ലോ, ഒരുപാട് തീപ്പെട്ടിക്കുള്ളി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാച്ച് ബോക്സ്, യെസ്, സംഭവം അതന്നെ. അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം അല്ലെ. ഒരു സിംഗിൾ ട്രീയിൽ നിന്ന് 1000 തീപ്പെട്ടിക്കുള്ളി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെയാണ് ഈ ഒരൊറ്റ തീപ്പെട്ടിക്കുള്ളി. വിചാരിച്ചാൽ മതി, ആ ഒരു വലിയ മരത്തെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാം അല്ലെ. കത്തിച്ചു കളയാൻ പറ്റും ആ ഒരു വലിയൊരു മരത്തെ. അതുപോലെ തന്നെയാണ് നമ്മുടെ നെഗറ്റീവ് തോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് നമ്മൾ എത്ര വലിയ കാര്യമാണ്, എത്ര വലിയ സംഭവമാണെങ്കിൽ പോലും ചെറിയൊരു കാര്യം മതി, ചെറിയൊരു നെഗറ്റീവ് തിങ്കിങ് മതി നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ഫുള്ളി ഇങ്ങനെ താറുമാറാക്കി കളയാന്ന് പറയാറില്ലേ. ഈ നെഗറ്റീവ് തോട്ടിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പം നമ്മൾ സ്വയം നമ്മളെ പഴിക്കുന്ന ഒരു നേച്ചർ പലർക്കും കാണാറുണ്ട്. അതായത് എനിക്കത് പറ്റില്ല, ഞാൻ അങ്ങനെയല്ല, എന്നാലും എൻ്റെ അവസ്ഥ എന്താ. പക്ഷെ നെഗറ്റീവാണ് നമ്മൾ ഫുള്ള് ഉള്ളിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക, നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്. അതിനുശേഷം നമ്മൾ എത്ര പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ പോലും നടക്കാറില്ല. കാരണം ഉള്ളിലേക്ക് പോകുന്നത് മൊത്തം നെഗറ്റീവാണ്. നമ്മൾ എന്ത് ടിപ്പ് ചെയ്യുന്ന സമയത്ത് പറയാറില്ലേ, പുറമേ കുറെ ടിപ്പ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ, ഉള്ളിലേക്ക് എന്തെങ്കിലുമൊക്കെ പോയാലേ കാര്യമുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ നെഗറ്റീവ് തോട്ട് എന്ന് പറയുന്ന കാര്യം. ചെറുതായിക്കോട്ടെ, ചെറിയൊരു കാര്യമായിക്കോട്ടെ, പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. സോ നിങ്ങൾ ഇത്രയും കാര്യം ചെയ്താൽ മതി. ആദ്യം സെൽഫായിട്ട് കുറച്ച് പോസിറ്റീവായിട്ട് സംസാരിക്കുക. അതായത് നമ്മളെ വിശ്വസിച്ചില്ലെങ്കിൽ വേറെ ആരും വിശ്വസിക്കും? ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മളോട് നമ്മൾ തന്നെ കുറച്ച് പോസിറ്റീവായി സംസാരിച്ചാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളും പോസിറ്റീവ് ആവുള്ളൂ. അതല്ലാതെ സ്വയം നമ്മളെ പഴിച്ച് ഒരുപാട് നെഗറ്റിവിറ്റി പറഞ്ഞതിന് ശേഷം എനിക്ക് ഒത്തിരി പോസിറ്റീവ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കോ? നടക്കില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, സെൽഫായിട്ട് കുറച്ച് പോസിറ്റീവ്, കുറച്ച് ഒരല്പം അല്ലേ, ഒരല്പം പോസിറ്റീവായിട്ട് സ്വയം നിങ്ങളൊന്ന് തിങ്ക് ചെയ്യൂ, സ്വയം നിങ്ങളെ ഒന്ന് ട്രസ്റ്റ് ചെയ്യൂ. അത്രയേ ഉള്ളൂ എന്ന് സിമ്പിളായിട്ട് എനിക്ക് പറഞ്ഞുതരാനുള്ള. വലിയ കഥയൊന്നും ഇന്നില്ല, പക്ഷെ ഈ കുഞ്ഞു കാര്യത്തിൽ വലിയ കാര്യങ്ങളുണ്ട് അല്ലേ. വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്കത് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. അപ്പോൾ എന്തായാലും ദേ സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിട്ടുണ്ട്. പതിയെ ഞാൻ ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും ടാറ്റാ ബൈ ബൈ ഒക്കെ പറയാനായിട്ട് പോവാൻ കേട്ടോ. അപ്പോൾ എന്തായാലും വീണ്ടും ഞാനിവിടെ വരും കൃത്യം 9:30 ആവുന്ന സമയത്ത്. സിനിമാ വിശേഷവുമായിട്ട് സെല്ലൗഡുമായിട്ട് വീണ്ടും കേട്ടുമുട്ടണം. ഈ സെല്ലൗഡിന് ശേഷം എന്നെ വേഗം പറഞ്ഞയച്ചിട്ട് വേണം, കുറേ ഇൻഫർമേഷനായിട്ട് അഭിരാമി കാലഡോസ്കോപ്പായിട്ട് വെയിറ്റിംഗ് ആണ്. യെസ്, കൃത്യം 10 മണിയാകുമ്പോൾ അഭിരാമിയും എത്തുന്നുണ്ട്. 11 മണിയാകുമ്പോൾ നമ്മുടെ സ്വന്തം സുനിലും ദേ കുറെ അറിവുകളുമായിട്ട്, കൃഷി അറിവുകളുമായിട്ട്, ഹരിതഭൂമിയുമായിട്ട് എത്തും. അപ്പൊ അതെല്ലാം കേൾക്കാൻ ദേ നിങ്ങൾ അങ്ങനെ റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ അഹല്യ സൈനിങ് ഓഫ്. സ്റ്റേഡിയം വിത്ത് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട്
3: കൂടാം. படி
4: கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே
3: பாட்டாவே படிச்சிட்டியா? அப்ப நானும் முதல்ல கண்மணி சொன்ன, இங்க பொன்மணி போட்டுக்க. பொன்மணி, உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம்.
4: பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் இங்க சௌக்கியமே.
3: உன்ன நினைச்சு பாக்கும்போது கவிதை மனசுல அருவி மாதிரி கொட்டுது. ஆனா அதை எழுதணும்னு உக்காந்தா அந்த எழுத்துதான் வார்த்தை.
4: உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது.
3: அதேதான் பிரமாதம். கவிதை கவிதை படி.

0: ഉനക്ക് പൊറിയുമാ.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് എതിർവശം കൊഴിഞ്ഞാമ്പാറ.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: സെല്ലുലോയിഡ്.
4: നമസ്കാരം. സെല്ലുലോയിഡ് സിനിമ സ്പെഷ്യലിന്റെ അതീവ നിഗൂഢതകൾ നിറഞ്ഞ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവർ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഹല്യ. ഇന്ന് നമ്മൾ സെല്ലുലോയിഡ് റേഡിയോ സ്ക്രീനിൽ പുനർ സന്ദർശനം നടത്താൻ പോകുന്നത് മലയാള സിനിമാ ചരിത്രത്തിലെ സസ്പെൻസ് മാസ്റ്റർമാരായ ജോഷി സാറും ഡെന്നിസ് ജോസഫും ഒന്നിച്ച നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയെയും ശോഭനയെയും വെച്ച് തിയേറ്ററുകളെ ഒന്നടങ്കം ഭയപ്പെടുത്തിയ 1000 കണ്ണുകൾ എന്ന എക്കാലത്തെയും മികച്ച സൈക്കോളജിക്കൽ മിസ്റ്ററി ചിത്രത്തിന്റെ കഥയിലേക്കാണ്. കേൾക്കുമ്പോൾ തന്നെ ശരീരം തണുത്തുറഞ്ഞു പോകുന്ന ഒരു അഡാർ വിന്റേജ് ഐറ്റം. നമുക്കിതിന്റെ കഥയിലേക്ക് പോയാലോ? വളരെ സങ്കീർണമായ ആ ഒരു കഥയിലേക്ക് വിശദമായി പോവുകയാണെങ്കിലുണ്ടല്ലോ, കഥയിലെ കേന്ദ്ര കഥാപാത്രം അനിത. ഈ ഒരു കഥാപാത്രമായി വരുന്നത് ശോഭനയാണ്. അനിത വളരെ സാധാരണയായ ഒരു പാവം പെൺകുട്ടിയാണ്. നോർമലായി പോകുന്ന ഒരു ലൈഫ്. പക്ഷേ പെട്ടെന്നാണ് അവളുടെ എല്ലാ രാത്രികളുടെയും സമാധാനം നഷ്ടപ്പെടാനായിട്ട് ആരംഭിക്കുന്നത്. അവൾക്ക് ഉറക്കത്തിൽ വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായ ചില സ്വപ്നങ്ങൾ വരാനായിട്ട് തുടങ്ങുകയാണ്. വെറുമൊരു പേടി സ്വപ്നമല്ല, ഒരൊറ്റ നിശ്ചിത സമയത്ത് താൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ചില ആളുകളെ ആരോ അതീവ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന രംഗങ്ങളാണ് അനിത സ്വപ്നത്തിൽ കാണാനായിട്ട് തുടങ്ങുന്നത്. ആ കൊലപാതകയുടെ മുഖം മാത്രം വ്യക്തമല്ല, ആ ഒരു മുഖം ഇരുട്ടിലാണ്. അത് മാത്രം അവൾക്ക് കാണാനും കഴിയുന്നില്ല. പക്ഷേ കഥയെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു ഞെട്ടിക്കുന്ന അത്ഭുതം സംഭവിക്കുകയാണ്. അടുത്ത രാത്രി സ്വപ്നത്തിൽ ഏത് വ്യക്തിയാണോ കൊല്ലപ്പെടുന്നതായി കാണുന്നത്, കൃത്യം പിറ്റേ ദിവസം രാവിലെ അതേ വ്യക്തി അതേ രീതിയിൽ നാട്ടിൽ കൊല ചെയ്യപ്പെടുന്നു. ഒരൊറ്റ തവണയല്ല ഇത് തുടർച്ചയായി സംഭവിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതോടെ നാട്ടുകാരും പോലീസും ഒരേപോലെ അമ്പരക്കുന്നു. അനിതയ്ക്ക് ഇനി എന്തെങ്കിലും അമാനുഷികമായ ശക്തിയുണ്ടോ, അതോ അവൾക്ക് മാനസിക വിഭ്രാന്തിയാണോ എന്ന ചോദ്യങ്ങൾ ഉയരാനായിട്ട് തുടങ്ങുന്നു. ഈ അവിശ്വസനീയമായ മിസ്റ്ററി കേസ് അന്വേഷിക്കാൻ വേണ്ടി പോലീസിലെ കണിശക്കാരനായ ഓഫീസറും ഒപ്പം മനഃശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ജെയിംസ്. ഈ ഡോക്ടർ ജെയിംസ് ആയിട്ടാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക ഈ ഒരു സിനിമയിൽ എത്തുന്നത്. ജെയിംസ് എത്തുന്നതോടെയാണ് സിനിമയുടെ യഥാർത്ഥ കളിയെല്ലാം തുടങ്ങുന്നത്. അനിതയുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന ആ ഭീകരമായ രഹസ്യം എന്താണ്, എന്തായിരിക്കും? കേൾക്കാനായി ദി ത്രില്ലടിച്ചിരുന്നോളൂ. ഒരു പാട്ടിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ പറയാം. സ്റ്റഡി വിത്ത് അഹല്യ 90.4 കേട്ട് കൂട്ടിക്കൂടാം.

0: celluloid.
1: വെൽക്കം ബാക്ക് ടു സെല്ലുലോയിഡ്. കഥ നമ്മൾ പറഞ്ഞു നിർത്തിയത് അനിതയുടെ വിചിത്രമായ ഈ ഒരു സ്വപ്നങ്ങളുടെ എല്ലാം ചുരുളഴിക്കാനെത്തിയ ഡോക്ടർ ജെയിംസിനെ കുറിച്ചാണ്. ജെയിംസ് ഈ ഒരു കേസ് ഏറ്റെടുക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അനിത തന്നെയാണ് കൊലയാളി. കാരണം അവൾക്ക് മാത്രമായിരുന്നു കൊലപാതകം നടക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചും കൊല്ലപ്പെടുന്ന ആ ഒരു രീതിയെ കുറിച്ചും കൃത്യമായിട്ട് പറയാനായിട്ട് സാധിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ മമ്മൂക്കയുടെ ഡോക്ടർ ജെയിംസ് കേവലം തെളിവുകൾക്ക് പിന്നാലെ മാത്രം പോകുന്ന ഒരു ഓഫീസർ ആയിരുന്നില്ല. അയാൾ അനിതയെ മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയമാക്കുകയാണ്. അവിടെ വെച്ചാണ് ജെയിംസ് ആ ഞെട്ടിക്കുന്ന സത്യം കണ്ടെത്തുന്നത്. ഡിയർ ഫ്രണ്ട്സ്, അനിത ഇത്രയും നാള് കാണുന്നത് അവളുടെ സ്വന്തം സ്വപ്നങ്ങളല്ല, മറിച്ചെന്തായിരുന്നു എന്നറിയോ? ആരോ അവൾ പോലും അറിയാതെ അവളെ അതീവ ശക്തമായ ഹിപ്നോട്ടിസത്തിന് ഇരയാക്കുന്നുണ്ടായിരുന്നു. അവൾ ഉറങ്ങിക്കഴിയുമ്പോൾ ആ അദൃശ്യനായ വില്ലൻ അവളുടെ മുറിയിലെത്തുകയും അവളെ ഹിപ്നോട്ടിസം ചെയ്ത് അവളുടെ അബോധ മനസ്സിലേക്ക് പിറ്റേ ദിവസം താൻ ചെയ്യാൻ പോകുന്ന ആ ഒരു കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ മുൻകൂട്ടി കുത്തിവെക്കുകയായിരുന്നു. അതായത് വില്ലൻ ചെയ്യുന്ന കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്തം അനിതയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു വൻ പ്ലാൻ. ജെയിംസിന് ഒരു കാര്യം അതോടുകൂടി ഉറപ്പായിട്ടുണ്ട്, വില്ലൻ അനിതയുടെ തൊട്ടടുത്തുള്ള ആരോ ഒരാളാണ്. അവളുടെ ഓരോ ചലനങ്ങളും അറിയാവുന്ന ഒരു അകന്ന ബന്ധു. അങ്ങനെ ഒരുപാട് പേരിലേക്ക് ആ ഒരു സംശയം പടരുകയാണ്. ജെയിംസിന്റെ ആ ഒരു സംശയത്തിന്റെ കണ്ണുകൾ അങ്ങനെ നീളുകയാണ്. ആയിരം കണ്ണുകളോടെ ജെയിംസിനെയും അനിതയെയും നിരീക്ഷിക്കുന്ന ആ സൈക്കോ ആരാണ്? അവൻ എന്തിനാണ് ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നത്? പ്രേക്ഷകനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ആ ഒരു വലിയ സസ്പെൻസിലേക്ക് കഥ അങ്ങ് മാറുകയാണ്. അത് നമുക്ക് കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ 90.4 കേട്ട്.

0: celluloid.
1: കഥ അതിന്റെ അത്യന്തം അപകടകരമായ ക്ലൈമാക്സ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സെല്ലൗട്ട്. കൂടെയുള്ളത് ഞാൻ ആയിലയാണ്. വില്ലൻ അടുത്ത കൊലപാതകത്തിന് തയ്യാറെടുക്കുകയാണ്. ഇത്തവണ അവന്റെ ലക്ഷ്യം ഡോക്ടർ ജെയിംസിനെ തന്നെ ഇല്ലാതാക്കുക എന്നതായിരുന്നു. ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജെയിംസ് ഒരു അടാറ് പ്ലാൻ അങ്ങ് തയ്യാറാക്കുന്നു. വില്ലൻ അനുദയെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് പോലെ ഡോക്ടർ ജെയിംസ് സ്വന്തം നിലയിൽ അനുദയെ മെഡിക്കൽ ലാബിൽ വെച്ച ആഴത്തിലുള്ള ഒരു ഹിപ്നോട്ടിക് അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. അവളുടെ ഓർമ്മകളുടെ ഇരുണ്ട ഇടനാഴികളിലൂടെ ജെയിംസ് പതുക്കെ സഞ്ചരിക്കുകയാണ്. ആ ഒരു സമയത്ത് അനിതയുടെ അപൂത മനസ്സ് ആ രാത്രിയിൽ അവളുടെ മുറിയിൽ വന്ന് അവളെ ഹിപ്നോട്ടൈസ് ചെയ്ത ആ മുഖം വിളിച്ചു പറയുന്നു. ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ കുടുംബത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ പാവമെന്ന് നമ്മൾ കരുതിയ ആ ഒരു വ്യക്തിയായിരുന്നു ആ കൊടും സൈക്കോ വില്ലൻ. പണ്ട് തന്റെ കരിയറും ജീവിതവും തകർത്ത ചില വ്യക്തികളോടുള്ള കടുത്ത പ്രതികാരമായിരുന്നു അവന്റെ ലക്ഷ്യം. അതിനായി അവൻ അനിതയെ ഒരു കൊലയാളിയാക്കി ഒരു ടൂളാക്കി മാറ്റുകയായിരുന്നു. ക്ലൈമാക്സിൽ വില്ലന്റെ ആ തനി സ്വരൂപം പുറത്തു വരുന്നതും മമ്മൂക്കയുടെ ഡോക്ടർ ജെയിംസ് തന്റെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ അവനെ ജീവനോടെ പിടികൂടുന്നതുമായ രംഗങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും ഒരു രോമാഞ്ചം വരുന്നുള്ളതാണ്. ഒരു വമ്പൻ സൈക്കോളജിക്കൽ മിസ്റ്ററി ചിത്രം കണ്ട ത്രില്ലിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ടു തീർക്കാനായി കഴിയൂ. ഇതാണ് ഇതിന്റെ ഭീകരമായിട്ടുള്ള ഒരു കഥ, ഒരു പ്ലോട്ട്. ഇനി ഇതിന്റെ ടെക്നിക്കൽ മാജിക്കിലേക്കാണ് നമുക്ക് പോകേണ്ടത്. തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടി കേൾക്കാം. സെല്ലൗട്ടിൽ ഒരുപാട് സസ്പെൻസുകൾ ഉണ്ട് ഈ ഒരു സിനിമയിൽ, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. മലയാളത്തിന്റെ പഴയ ആ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മാസ്മരിക ട്വിസ്റ്റ് ഉള്ള ഒരു സിനിമ. അപ്പൊ എന്തായാലും കൂടുതൽ ടെക്നിക്കൽ വിശേഷങ്ങൾ ഈ ഒരു സിനിമയുടെ കേൾക്കാനായി ഉണ്ട്, കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ലിസണിംഗ് അഹലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.
2: കൺമണി അൻപോടെ കാതലൻ നാൻ എഴുതും ലെറ്റർ ചി മടൽ ഇല്ല കടുതാശി വെച്ചിക്കലാമാ ആണോ കടിതമ്മ ഇരിക്കട്ടോ പടി.
3: കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ.
2: பாட்டாவே படிச்சிட்டியா? அப்ப நானும் முதல்ல கண்மணி சொன்ன, இங்க பொன்மணி போட்டுக்க. பொன்மணி உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம்.
3: பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்க சௌக்கியமே.
2: உன்ன நினைச்சு பார்க்கும்போது கவிதை மனசுல அருவி மாறி கொட்டுது. ஆனா அதை எழுதணும்னு உட்காந்தா அந்த எழுத்துதான் வார்த்தை.
3: உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது.
2: அதேதான் பிரமாதம். கவிதை படி.

0: celluloid.
1: അങ്ങനെ സെല്ലലോടിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനത്തിലേക്ക് നമ്മളങ്ങ് കടക്കാൻ പോവാണ്. എന്റെ എല്ലാ സിനിമാ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം സെല്ലലോടിലേക്ക്. കഥ വളരെ വിശദമായി കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇപ്പോൾ തന്നെ എടുത്ത് കാണാനായിട്ട് വല്ലാത്തൊരു ആവേശം തോന്നുന്നുണ്ടാവും. എങ്കിൽ ഈ ഒരു സിനിമയെ അക്കാലത്ത് ഇത്രയും വലിയൊരു സൂപ്പർ ഹിറ്റാക്കി മാറ്റിയത് ഇതിന്റെ ടെക്നിക്കൽ സൈഡ് കൂടിയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി നമ്മൾ നിർബന്ധമായിട്ടും അറിയണമല്ലേ. തിരക്കഥയും സംവിധാനവും നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ എക്കാലത്തെയും വമ്പൻ ഹിറ്റ് കൂട്ടുകെട്ടായ ജോഷി ഡെന്നിസ് ജോസഫ് ടീമിന്റെയും മാസ്റ്റർ പീസ് വർക്കുകളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഹിപ്നോട്ടിസം പോലെയുള്ള ഒരു സങ്കീർണമായ വിഷയം എടുത്ത് അതിലേക്ക് ഫാമിലി സെന്റിമെന്റ്സും ക്രൈം ത്രില്ലർ എലമെന്റും കൃത്യമായിട്ട് മിക്സ് ചെയ്ത് പ്രേക്ഷകന് ആകാംക്ഷയുടെ മുൻപിൽ നിർത്താൻ വേണ്ടി ഡെന്നിസ് ജോസഫിന്റെ എഴുത്തിലും ജോഷി സാറിന്റെ മേക്കിങ്ങിനും കഴിഞ്ഞിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളി തന്നെയാണ് ഈ ഒരു സിനിമയിൽ. ഇതിഹാസ സംഗീത സംവിധായകൻ ശ്യാമാണ് ഈ ഒരു ചിത്രത്തിന് സംഗീതം നൽകിയത്. അനിത കാണുന്ന ആ പേടിപ്പെടുത്തുന്ന സ്വപ്ന രംഗങ്ങൾക്കും വില്ലന്റെ നിഗൂഢമായ സാന്നിധ്യത്തിനും അദ്ദേഹം നൽകിയ ആ ഒരു തണുത്തുറഞ്ഞൊരു വിന്റേജ് മ്യൂസിക് ടോൺസ് ഉണ്ട്. ആ ഒരു ടോണുകൾ സിനിമയുടെ ആ ഒരു ഡാർക്ക് മൂഡ് ഉണ്ടല്ലോ നല്ല രീതിയിൽ ഇങ്ങനെ എന്താ പറയുക ഇരട്ടിയാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇനി അഭിനയ പ്രകടനം പറയേണ്ടതില്ലല്ലോ. മമ്മൂക്കയുടെ ആ കണിശതയാർന്ന ഒരു ഡോക്ടർ കം പോലീസ് ഓഫീസർ വേഷം, ഭയം നിറഞ്ഞ കണ്ണുകളോടെയുള്ള ശോഭനയുടെ ആ ഒരു കരിയറിലെ ആ മികച്ച തുടക്കകാല പ്രകടനവും സിനിമയെ വേറെ ലെവലിൽ എത്തിക്കുന്നുണ്ട്. വില്ലനായി വന്ന നടന്റെ ആ രണ്ട് ഭാവങ്ങളുള്ള പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ആ ഒരു വില്ലൻ ആര് എന്നൊരു ചോദ്യം ഇപ്പോഴും മനസ്സിലുണ്ടോ? സിനിമ കാണും, സിനിമ കണ്ടുകൊണ്ട് അത് ആരാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതൊരു സസ്പെൻസാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ആ ഒരു ത്രില്ല് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ഇനി സിനിമാറ്റോഗ്രാഫി എഡിറ്റിംഗ്, അന്നത്തെ പരിമിതമായ സാങ്കേതിക വിദ്യകൾ വെച്ച് ആ സ്വപ്ന രംഗങ്ങളിലെ ലൈറ്റിങ്ങും വിചിത്രമായ ക്യാമറ ആംഗിളുകളും ആ കട്ടുകളൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തു വെച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ നിങ്ങളൊരു പക്കാ പഴയകാല സൈക്കോ മിസ്റ്ററി ത്രില്ലർ പ്രേമിയാണെങ്കിൽ ഈ 1000 കണ്ണുകൾ എന്ന ചിത്രം ഒട്ടും സമയം കളയാതെ ഇന്ന് തന്നെ യൂട്യൂബിലൊക്കെ തെരഞ്ഞു പിടിച്ചൊന്ന് കാണാൻ നോക്കിക്കോ. അപ്പോൾ സെല്ലലോയിഡിൽ ഇന്ന് സംസാരിച്ച സിനിമ 1000 കണ്ണുകൾ. അങ്ങനെ ഇന്നത്തെ സെല്ലലോയിഡിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത തവണ മറ്റൊരു മികച്ച സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും സ്റ്റേ ഹാപ്പി, ലവ് സിനിമ, ബൈ ഫ്രം യുവർ ആർ ജെ അഹില്യ. സ്റ്റുഡിയോ വിതാഹ് ലൈഫ് 90.4 കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെ ഒക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലേ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
6: ടാർഗറ്റ്, ഡെഡ്ലൈൻ, ക്ലൈൻറ്റ് മീറ്റിംഗ്, ഓവർടൈം, ഓ, ഈ വാക്കുകളൊക്കെയാണ് ഇപ്പോഴത്തെ ഭൂരിഭാഗം ജോലിക്കാരുടെയും ഉറക്കം കെടുത്തുന്ന യഥാർത്ഥ പ്രേതങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ ചായ കുടിക്കാൻ പോലും നേരമില്ലാതെ പണിയെടുക്കാൻ ഓഫീസിലേക്ക് ഓടുക, രാത്രി വൈകി എപ്പോഴോ തലവേദനകളുമായി തിരികെ വരിക. എന്തിനാ ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകളെങ്കിലും പറയും, പണിയെടുക്കാൻ വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ പണി തരുന്ന ബോസിന് വേണ്ടി ജീവിക്കുക എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നാൽ ഇനി ഇങ്ങനെയുള്ള കഷ്ടപ്പാടിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് നമുക്ക് കൊടുക്കാം. പണിയെടുത്ത് പണ്ടാരമടങ്ങാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടേ ഒരു പുതിയ ട്രെൻഡ് വന്നിരിക്കുകയാണ് മിസ്റ്റർ, നിങ്ങൾ അറിഞ്ഞായിരുന്നു അത്? ലേസി ഗേൾ ജോബ്സ്. കേൾക്കുമ്പോൾ തന്നെ ഒരു സമാധാനം തോന്നുന്നില്ലേ? അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കാലിഡോസ്കോപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിനു മുന്നേ ഒരു പാട്ട് കേൾക്കണം. പാട്ട് കേട്ടിട്ട് വേഗം വായോ. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ലേസി ഗേൾ ജോബ്സ് പേര് കേട്ടിട്ട് ഞെട്ടണ്ട. ലേസി എന്ന് കേൾക്കുമ്പോൾ പണിയൊന്നും എടുക്കാതെ വെറുതെ ഇരിക്കുന്ന പരിപാടിയാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അല്ലേ, അല്ല, ഇത് സംഭവം ഭയങ്കര സ്മാർട്ടാണ്. നമ്മുടെ പുതിയ തലമുറ, അതായത് സെഡ് ജനറേഷൻ, പടച്ചുവെച്ച ഒരു കരിയർ ട്രെൻഡാണ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ നമുക്ക് പണിയും വേണം, കാശും വേണം, പക്ഷേ സമാധാനം വിട്ടിട്ടൊരു കളിയില്ല മാഷേ. ഓഫീസിന് വേണ്ടി സ്വന്തം ജീവിതം ഹോമിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ ലേസി ഗേൾ ജോബ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾ. സ്ട്രെസ് ഫ്രീ ആയിട്ട് മാന്യമായ ശമ്പളവും വാങ്ങി കൃത്യം 5 മണിക്ക് ലാപ്ടോപ്പ് മടക്കി വീട്ടിൽ പോകുന്ന ആ ഒരു സുഖയില്ലേ, അതാണ് അങ്ങനെയുള്ള ആളുകളാണ് ഈ ഗേൾ ജോബ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവര്. ഈ ജോലിയുടെ മെയിൻ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്നാമത്തെ കാര്യം, ബോസിന്റെ ചീത്തവിളി കേട്ട് ബി പി കൂടേണ്ടി വരില്ല. രണ്ടാമത്തെ കാര്യം, വർക്ക് ലൈഫ് ബാലൻസ്. നമ്മൾ പുസ്തകത്തിൽ മാത്രം വായിച്ച സംഭവം ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തേത്, ഓഫീസിലെ ഓവർ ടൈം എന്ന വാക്ക് ഇവരുടെ ഡിക്ഷണറിയിലേ ഉണ്ടാവില്ല. ചുരുക്കം പറഞ്ഞാൽ 9 മണിക്ക് ജോലിക്ക് കയറിയാൽ 5 മണിക്ക് നമ്മൾ ഫ്രീ, ബാക്കി സമയം ഇൻസ്റ്റാഗ്രാം റീൽസ് കാണാം, സുഹൃത്തുക്കളോടൊപ്പം കറങ്ങാം, നന്നായിട്ട് ഉറങ്ങാം. അങ്ങനെ സ്വന്തം മാനസികാരോഗ്യത്തിനും സന്തോഷത്തിനും ഫുൾ മാർക്ക് കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ചെയ്യുള്ളൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ട്രെൻഡാണ് ഈ ലേസി ഗേൾ ജോബ്സ്. പണ്ടൊക്കെ നമ്മൾ ചോദിക്കില്ലേ, മോനല്ലെങ്കിൽ മോൾക്ക് ഭാവിയിൽ ആരാകാനാണ് ഇഷ്ടമെന്ന്? അങ്ങനെ ചോദിച്ച സമയത്ത് പണ്ട് നമ്മളൊക്കെ പറഞ്ഞത് ഡോക്ടർ, എഞ്ചിനീയർ, IAS എന്നൊക്കെയാണ്. പക്ഷേ ഇനി മുതൽ ട്രെൻഡ് മാറും. എനിക്കിനി വലുതാകുമ്പോൾ ഈ ലേസി ഗേൾ ജോബ് കിട്ടിയാൽ മതി, ഒട്ടുക്കത്തെ സമാധാനമുള്ള പണിക്ക് മാത്രം ഞാൻ പോവുള്ളൂ എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും.

0: Kaleidoscope, information plus entertainment.
1: പണിയെടുക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ഈ കാശും കൊണ്ട് ഷോപ്പിങ്ങിന് പോകുമ്പോഴും നമുക്ക് സമാധാനം വേണ്ടേ? വേണം. നല്ല വെയിലത്ത് നമ്മുടെ മാർക്കറ്റിലൊക്കെ പോയിട്ട് കൈ നിറയെ ബാഗും തൂക്കി കാലും മടുത്ത് കാലും വേദനിച്ച് വിശന്ന് റെസ്റ്റോറൻറ്റിലെ ക്യൂവിലും കൂടെ നിൽക്കേണ്ടി വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എനിക്കാണെങ്കിൽ ആലോചിക്കാൻ പോലും പറ്റണില്ല, ആലോചിക്കുമ്പോഴേ തല കറങ്ങുന്നുണ്ട്. എന്നാൽ അതിനും നമ്മുടെ പുതിയ കുട്ടികൾ ഒരു വഴി കണ്ടിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ പോലെ രാജാവിനെ പോലെ അല്ലെങ്കിൽ റാണിയെ പോലെയൊക്കെ നമുക്ക് ഷോപ്പ് ചെയ്യാം. കാരണം ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ആ സ്റ്റാർട്ടപ്പിന്റെ പേരെന്ന് ചോദിച്ചാൽ ക്യാരി മെൻ എന്നാണ്. ഇവരുടെ ടാഗ് ലൈൻ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഷോപ്പിംഗ് ചെയ്തോളൂ, ബാഗ് ഞങ്ങൾ ചുമന്നോളാന്ന്. വെറും 149 രൂപ കൊടുത്താൽ മണിക്കൂറുകളോളം നിങ്ങൾ ഷോപ്പിംഗ് ഒക്കെ നടത്തുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബാഗ് ചുമക്കാനും നിങ്ങൾക്ക് ഭക്ഷണത്തിനായിട്ട് ക്യൂവിൽ നിൽക്കാനും ഇനിയിപ്പോൾ നിങ്ങൾക്ക് മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ അടുത്ത ബസ് സ്റ്റേഷൻ എവിടെയാണ് എന്നറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങളുടെ കൈയും പിടിച്ച് മെട്രോ വരെ കൊണ്ടുവിടാനും ഒക്കെ ഈ ക്യാരി മാൻമാർ റെഡിയാണ്. ഈ ക്യാരി മാൻമാരെ കൊടുക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അങ്ങും കിട്ടൂല കേട്ടോ, ഇതങ്ങ് ഡൽഹിയിലെ ലജ്പത് നഗറിലാണ് സംഗതി ഉള്ളത്.

0: Kaleidoscope, information plus entertainment.
1: നമ്മുടെ നാട്ടിലെ സ്കൂൾ കുട്ടികളുടെയും അവരുടെ പാവം മാതാപിതാക്കളുടെയും നെഞ്ചെടുപ്പ് കുറയ്ക്കാൻ പോകുന്ന ഒരു തകർപ്പൻ തീരുമാനം എടുത്തിട്ടുണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ സംഗതി? സ്കൂൾ ബസ് ഡ്രൈവർമാരാകാനേ ഇനി അത്ര എളുപ്പം സാധിക്കില്ല. ഇനി മുതൽ സ്കൂൾ വണ്ടി ഓടിക്കണമെങ്കിൽ കയ്യിൽ ചുരുങ്ങിയത് ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 10 വർഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. വണ്ടി ഓടിച്ചോടിച്ച് കരിയറിൽ ഡോക്ടറേറ്റ് എടുത്ത് വരുന്ന വമ്പന്മാർക്ക് മാത്രമേ ഇനി കുട്ടികളുടെ ജീവനും കൊണ്ട് സ്റ്റിയറിംഗ് തൊടാനായിട്ട് പറ്റുള്ളൂ. അത് മാത്രമല്ല, മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. ഈ ഡ്രൈവർമാരും ക്ലീനർമാരും ഒക്കെ പകുതി അധ്യയന വർഷം എത്തുമ്പോൾ പെട്ടെന്ന് പണി നിർത്തി പോകുന്ന ഒരു ലൈനുണ്ട്. അതോടെ സ്കൂൾ അധികൃതരും മാതാപിതാക്കളും വേർത്തു പോകും. ഇനിയിപ്പോ എന്താ ചെയ്യുക? പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോയാൽ എന്താ ചെയ്യാന്ന് ആലോചിക്കും. ഇനി അതിന് സമ്മതിക്കില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. സ്കൂൾ ജീവനക്കാരെ ഒരു അധ്യയന വർഷത്തേക്ക്, ഒരു ആനുവൽ ഇയറിലേക്ക് കരാറടിസ്ഥാനത്തിൽ മാത്രമേ നിയമിക്കാവൂ എന്ന് സ്കൂളുകൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പണി പാ

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സംഗതിയൊക്കെ നല്ല തീരുമാനമാണ്. കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരൊറ്റ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഇനി മുതൽ LKG, UKG, പ്രൈമറി തലത്തിലുള്ള നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സുകളിൽ പരിശീലനം ലഭിച്ച വനിതാ അറ്റൻഡന്റുമാര് നിർബന്ധമാണ്. അപ്പോൾ കുട്ടികളുടെ കുറുമ്പും കരച്ചിലും ഒക്കെ ഡീൽ ചെയ്യാനും എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും അവർക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ഒക്കെ നൽകാനും പ്രത്യേക ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളായിരിക്കും സ്കൂൾ ബസ്സുകളിൽ ഉണ്ടാവുക. ചുരുക്കം പറഞ്ഞാൽ ബസ്സിനുള്ളിൽ ഇനി ഫുൾ ടൈം ലേഡീസ് സെക്യൂരിറ്റി ഉണ്ടാവും. അതുമാത്രമല്ല, സ്കൂൾ വണ്ടികളിൽ CCTV ക്യാമറയും സ്പീഡ് ഗവേണറും നിർബന്ധമാക്കിയിട്ടുണ്ട്. വണ്ടി എപ്പോഴെങ്കിലും പറപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറയിൽ പൊക്കും. ഇനി ഇതിനേക്കാളൊക്കെ വലിയൊരു ട്വിസ്റ്റ് എന്താണെന്നറിയാമോ? എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കേൾക്കാം കലഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: എന്താണ് ആ വലിയ ട്വിസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞുതരാം. മോട്ടോർവാഹന വകുപ്പിന്റെ വിദ്യാവാഹൻ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് വഴി പാരന്റ്സിന് നമ്മുടെ കുട്ടികളുടെ ലൈവ് ലൊക്കേഷൻ ഫോണിൽ കാണാൻ പറ്റും. അതായത് നിങ്ങളുടെ മോൻ അല്ലെങ്കിൽ മോൾ ഇപ്പോൾ എവിടെ എത്തിയെന്ന് ഓർത്ത് അമ്മമാരാരും ടെൻഷൻ അടിക്കേണ്ടി വരില്ല. വണ്ടി എവിടെ ബ്രേക്ക് ഇട്ടാലും അവരുടെ ഫോണിൽ, പാരൻസിന്റെ ഫോണിൽ ടിങ് ടിങ് എന്ന് നോട്ടിഫിക്കേഷൻ വരും. പോരാത്തതിന് വണ്ടിയുടെ ഫിറ്റ്നസ് 3 മാസത്തിലൊരിക്കൽ കൃത്യമായി പരിശോധിക്കുകയും കൂടെ വേണമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഡ്രൈവർമാരുടെ എക്സ്പീരിയൻസിന്റെ കാര്യവും വനിതാ സെക്യൂരിറ്റിയുടെ കാര്യവും CCTV വിദ്യാവാഹൻ ആപ്പും ഒക്കെ ആയിട്ട് സ്കൂൾ യാത്രകൾ ഇനി കുറച്ചുകൂടെ ഒരു പൊടിക്കൽ ലെവൽ ഉയർന്ന് കുറച്ച് VIP ലെവലിലേക്ക് മാറുകയാണ്. ഈ വരുന്ന ഒരു അന്വൽ ഇയർ, ഈ വരുന്ന എന്താ സ്കൂൾ കാലഘട്ടം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള ഒരു യാത്രയായിരിക്കും. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് ഞാൻ ഡവൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഹരിത ഭൂമി. ഹരിത ഭൂമി, കർഷകരുടെ ഹൃദയതാളം.
5: നമ്മുടെ വീട്ടുപറമ്പുകളിലെ വേലികളിലും പന്തലുകളിലും ഒരു പരിചരണവുമില്ലാതെ പടർന്നു കയറി കൈ നിറയെ മധുരവും പുളിയുമുള്ള പഴങ്ങൾ സമ്മാനിക്കുന്ന ഒരു വിദേശി സുഹൃത്ത്, മറ്റാരുമല്ല പാഷൻ ഫ്രൂട്ട്. ഒരു കാലത്ത് വെറും ഒരു അലങ്കാര ചെടിയായിട്ട് കണ്ടിരുന്ന പാഷൻ ഫ്രൂട്ടിന് ഇന്ന് വിപണിയിൽ വലിയൊരു മൂല്യമുണ്ട്. എന്നാൽ ഇതിൽ തന്നെ പല നിറത്തിലും പല രുചിയിലുമുള്ള വിവിധ ഇനങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ നാട്ടിൽ വിജയകരമായിട്ട് കൃഷി ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്ന് നമ്മൾ പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഇരുമ്പ്, നാരുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒരു ഉത്തമ ഫലമാണ് പാഷൻ ഫ്രൂട്ട്. ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും ദഹന പ്രക്രിയ സുഗമമാക്കാനും സഹായിക്കുന്നുണ്ട്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും വിളർച്ച മാറ്റാനും ഇതിന്റെ ജ്യൂസ് പതിവായിട്ട് കഴിക്കുന്നത് ഏറെ ഗുണകരവുമാണ്. പ്ലാസിഫ്ലോറ എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട ഈ വള്ളിച്ചെടിയുടെ പൂക്കൾ കാണാനായിട്ട് അതീവ മനോഹരവുമാണ്. ഒരേ സമയം നല്ലൊരു അലങ്കാര ചെടിയായിട്ടും മികച്ചൊരു ഫലവൃക്ഷമായിട്ടും ഇത് മുറ്റത്ത് വളർത്താം. ഇതിന്റെ ഇലകൾക്കും നേരിയ ഔഷധ ഗുണങ്ങളുണ്ട്. ആടുകളോ പശുക്കളോ ഇതിന്റെ ഇലകൾ പൊതുവേ തിന്ന് നശിപ്പിക്കാറില്ല എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. ഏത് കഠിനമായ മഴയെയും വെയിലിനെയും പ്രതിരോധിക്കാനായിട്ട് ഈ ചെടിക്ക് പ്രത്യേക കഴിവുണ്ട്. തുടക്കത്തിൽ നല്ലൊരു പന്തലോ വേലിയോ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേഗത്തിൽ പടർന്നു പിടിക്കും. വലിയ മണ്ണൊരുക്കലുകളോ ആഴമുള്ള കുഴികളോ ഇല്ലാതെ തന്നെ പറമ്പിന്റെ അതിരുകളിൽ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വിവിധ ഇനങ്ങളെ കുറിച്ചറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണയായിട്ട് കണ്ടുവരുന്നതും ഉയർന്ന വിളവ് തരുന്നതുമായിട്ടുള്ള ഒരു ഇനമാണ് മഞ്ഞ പാഷൻ ഫ്രൂട്ട്. കട്ടിപ്പച്ച നിറത്തിൽ നിന്ന് പഴുക്കുമ്പോൾ തിളക്കമുള്ള മഞ്ഞ നിറത്തിലേക്ക് മാറുന്ന ഈ പഴത്തിന് നല്ല പുളിപ്പും കടുപ്പമേറിയ സുഗന്ധവുമുണ്ട്. അതുകൊണ്ട് തന്നെ ജ്യൂസ്, സ്ക്വാഷ്, ജാം എന്നിവ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഇനം കൂടിയാണ് ഇത്. സമതല പ്രദേശങ്ങളിലും ചൂടുകൂടിയ കാലാവസ്ഥയിലും വളരെ നന്നായി വളരുന്ന ഒരു ഇനം കൂടിയാണ് ഇത്. ഇതിന്റെ കായ്കൾക്ക് വലുപ്പം കൂടുതലായിരിക്കും, ഒപ്പം തൊലിക്ക് നല്ല കട്ടിയും ഉണ്ടാകും. ഈ കട്ടിയുള്ള തൊലി കാരണം കീടങ്ങളുടെയും പക്ഷികളുടെയും ആക്രമണം ഇതിൽ വളരെ കുറവായിരിക്കും. വിത്തുപാകിയോ തണ്ടു മുറിച്ചു നട്ടോ ഈ ഇനം എളുപ്പത്തിൽ വളർത്തിയെടുക്കാം. നട്ട് 9 മുതൽ 12 മാസത്തിനുള്ളിൽ തന്നെ ഇത് വ്യാപകമായിട്ട് പൂത്തു തുടങ്ങും. വർഷത്തിൽ ഭൂരിഭാഗം സമയവും കായ്കൾ തരുന്ന ഈ ഇനം വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിക്ക് ഏറ്റവും മികച്ചതാണ്. പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് പർപ്പിൾ പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മഞ്ഞ ഇനത്തെ അപേക്ഷിച്ച് പുളിപ്പ് കുറവും മധുരം കൂടുതലുമുള്ള ഒരു ഇനമാണ് പർപ്പിൾ പാഷൻ ഫ്രൂട്ട്. പഴുക്കുമ്പോൾ കടും തവിട്ട് നിറമോ പർപ്പിൾ നിറമോ ആകുന്ന ഇതിന്റെ ഉള്ളിലെ പൾപ്പിന് പ്രത്യേക രുചിയാണ്. നേരിട്ട് പറിച്ചു കഴിക്കാൻ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇനം കൂടിയാണ് ഇത്. ഉയർന്ന മലയോര മേഖലകളിലും തണുപ്പുള്ള കാലാവസ്ഥയിലുമാണ് പർപ്പിൾ ഇനം കൂടുതലായിട്ട് വളരുന്നത്. കായ്കൾക്ക് മഞ്ഞ ഇനത്തെ അപേക്ഷിച്ച് വലുപ്പം അല്പം കുറവായിരിക്കും. ഇതിന്റെ പൂക്കൾക്ക് മനോഹരമായ വയലറ്റ് കലർന്ന വെളുത്ത നിറമാണ് ഉള്ളത്. ഈ ഇനം കൃഷി ചെയ്യുമ്പോൾ നല്ല നീർവാർച്ചയുള്ള മണ്ണും മിതമായ വെളിച്ചവും ഉറപ്പാക്കണം. തണുപ്പ് കാലാവസ്ഥ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് കേരളത്തിലെ ഉയർന്ന പ്രദേശങ്ങളായ വയനാട്, ഇടുക്കി എന്നിവിടങ്ങളിൽ ഇത് മികച്ച രീതിയിൽ വിളവ് തരുന്നുമുണ്ട്. പർപ്പിൾ പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചാണ് നമ്മൾ അറിഞ്ഞത്. ഇനി ജെയിന്റ് ഗ്രനാഡില്ല എന്നതിനെ കുറിച്ചറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പാഷൻ ഫ്രൂട്ട് കുടുംബത്തിലെ ഏറ്റവും വലിയ ഇനം ഏതാണെന്നറിയോ? അതാണ് ജെയിന്റ് ഗ്രനാഡില്ല. ഒരു ചെറിയ തണ്ണിമത്തന്റെ വലുപ്പത്തിൽ വരെ ഇതിന്റെ കായകൾ വളരാറുണ്ട്. ശരീരത്തിന് കുളിർമ നൽകാനും ഉറക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാനും ഇതിന്റെ പൾപ്പ് കഴിക്കുന്നത് സഹായിക്കും. ഇതിന്റെ വള്ളിക്ക് നല്ല കട്ടിയും നാല് വശങ്ങളുള്ള തണ്ടുകളുമാണ് ഉള്ളത്. ഇലകളും പൂക്കളും സാധാരണ പാഷൻ ഫ്രൂട്ടിനേക്കാൾ നാലിരട്ടി വലുപ്പമുള്ളവയാണ്. പച്ച നിറത്തിലുള്ള കായകൾ പഴുക്കുമ്പോൾ നേരിയ മഞ്ഞ കലർന്ന നിറമാകും. ഇതിന്റെ പൾപ്പ് മാത്രമല്ല ഉൾഭാഗത്തെ കട്ടിയുള്ള തൊലിയും പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. വലിയ കായകൾ ഉണ്ടാകുന്നത് കൊണ്ട് ഇതിന് ശക്തമായ കോൺക്രീറ്റ് പന്തലുകളോ ഇരുമ്പ് കമ്പികൾ കൊണ്ടുള്ള പന്തലുകളോ ആവശ്യമാണ്. വിത്തുകൾ വഴിയോ തണ്ടുകൾ മുറിച്ചു നട്ടോ ഇത് വളർത്താം. കായകൾക്ക് തൂക്കം കൂടുതലായതുകൊണ്ട് കൃത്യമായ ജൈവവള പ്രയോഗം ഇതിന് ആവശ്യമാണ്. പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഇനം കാവേരിയാണ്. മികച്ച ഒരു സങ്കര ഇനമാണ് കാവേരി. കാവേരിയെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഇന്ത്യൻ ഹോർട്ടികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത പർപ്പിൾ മഞ്ഞ ഇനങ്ങളുടെ ഒരു മികച്ച സങ്കര ഇനമാണ് കാവേരി. മഞ്ഞ ഇനത്തിന്റെ ഉയർന്ന ഉൽപാദനക്ഷമതയും പർപ്പിൾ ഇനത്തിന്റെ മികച്ച മധുരവും ഒത്തിണങ്ങിയ ഒന്നാണ് ഇത്. രോഗപ്രതിരോധ ശേഷി വളരെ കൂടിയ ഈ പഴം കർഷകർക്ക് ഏറ്റവും ലാഭകരമായ ഒന്നാണ്. കടും പർപ്പിൾ നിറത്തിലുള്ള വലിയ പഴങ്ങളാണ് ഇതിന്റെ പ്രത്യേകത. ഉയർന്ന തോതിൽ പൾപ്പും ആകർഷകമായ സുഗന്ധവും ഇതിനുണ്ട്. സമതലങ്ങളിലും മലയോരങ്ങളിലും ഒരുപോലെ ഉയർന്ന വിളവ് തരാൻ ഈ സങ്കര ഇനത്തിന് പ്രത്യേക ശേഷിയുമുണ്ട്. വിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്യുന്നവർ നഴ്സറികളിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്ത കാവേരി തൈകൾ നടുന്നതാണ് നല്ലത്. നട്ട് കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് കായ്ച്ചു തുടങ്ങും. ചാണകപ്പൊടിയോടൊപ്പം അല്പം എല്ലുപൊടിയും ചേർത്ത് നൽകുന്നത് ഇതിന്റെ വളർച്ച വേഗത്തിലാക്കുകയും ചെയ്യും. കാവേരി എന്ന ഇനം പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചാണ് നമ്മൾ അറിഞ്ഞത്. ഇനി മറ്റ് പ്രധാന ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. നല്ലൊരു പാട്ടുപാടി

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: അന്താരാഷ്ട്ര തലത്തില് പ്രശസ്തമായ സ്വീറ്റ് ഗ്രനാഡില്ല ഓറഞ്ച് നിറത്തിലുള്ള തൊലിയും തേൻ പോലുള്ള മധുരവുമുള്ള ഒന്നാണ്. ആസിഡ് അംശം വളരെ കുറവായതുകൊണ്ട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുള്ളവർക്ക് പോലും ഇത് ധൈര്യമായിട്ട് കഴിക്കാം. കണ്ണിനും ചർമ്മത്തിനും ഇത് മികച്ച പോഷണം നൽകുന്നു. ഇതുകൂടാതെ കടും ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന റെഡ് പാഷൻ ഫ്രൂട്ട് ഇനങ്ങളും ഇന്ന് ലഭ്യമാണ്. ഇവ കാണാൻ അതീവ ആകർഷണവുമാണ്. മധുരവും പുളിയും പാകത്തിന് കലർന്ന ഈ ഇനങ്ങൾ വീട്ടുപറമ്പുകളിലെ വേലികൾ മനോഹരമാക്കാനായിട്ട് മികച്ചതാണ്. ഈ വിദേശ ഇനങ്ങൾ നമ്മുടെ നാട്ടിൽ നടുന്ന സമയത്ത് തുടക്കത്തിൽ അല്പം പരിചരണവും നനയും ആവശ്യമാണ്. വെള്ളം കെട്ടി നിൽക്കാത്ത തറയിലോ വലിയ ചട്ടികളിലോ ജൈവവളങ്ങൾ ചേർത്ത് ഇവ വളർത്തിയെടുക്കാം. വേനൽക്കാലത്ത് കൃത്യമായി നനയ്ക്കുന്നത് കായ്കളുടെ എണ്ണം കൂട്ടും. വിവിധ ഇനം പാഷൻ ഫ്രൂട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. ഇനി കൃഷി രീതിയും പന്തലൊരുക്കലും എങ്ങനെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിത ഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
1: പാഷൻ ഫ്രൂട്ട് കൃഷിയുടെ വിജയം അത് പടർത്താനൊരുക്കുന്ന പന്തലിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വള്ളികൾ നന്നായി പടർന്ന് സൂര്യപ്രകാശം എല്ലാ ഇലകളിലും തട്ടിയാൽ മാത്രമേ സമൃദ്ധമായിട്ട് പൂക്കളുണ്ടാകും. കൃത്യമായി പന്തലൊരുക്കൽ വിളവെടുപ്പ് എളുപ്പമാക്കാനും രോഗങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. 6 അടി ഉയരത്തിൽ കല്ലുകളോ തൂണുകളോ നാട്ടി GI വയറുകൾ വലിച്ചുകെട്ടി പന്തലൊരുക്കുന്നതാണ് ഏറ്റവും ശാസ്ത്രീയമായ രീതി. ടെറസിൽ വളർത്തുന്നവർക്ക് നൈലോൺ വലകൾ ഉപയോഗിച്ചും പന്തൽ തീർക്കാം. വള്ളികൾ പന്തലിലേക്ക് കയറുന്നതുവരെ തണ്ടിന് താങ്ങ് നൽകണം. ചുവട്ടിൽ നിന്ന് വരുന്ന പ്രധാന തണ്ട് മാത്രം പന്തലിലേക്ക് കയറ്റിവിടുക. പന്തലിലെത്തിയ ശേഷം അഗ്രം നുള്ളി വിട്ടുകഴിഞ്ഞാൽ വശങ്ങളിലേക്ക് ധാരാളം പുതിയ ശാഖകൾ പൊട്ടും. ഓരോ വിളവെടുപ്പിനു ശേഷവും ഉണങ്ങിയ വള്ളികൾ വെട്ടിമാറ്റുന്നത് അടുത്ത തവണ കൂടുതൽ പൂക്കൾ വരാനായിട്ടും സഹായിക്കും. ഇനി പാഷൻ ഫ്രൂട്ടിന്റെ വിളവെടുപ്പും പരിചരണവും എങ്ങനെയാണെന്നറിയാം മനോഹരമായ പാട്ടിനു ശേഷം.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പാഷൻ ഫ്രൂട്ട് പഴുത്തു പാകമാകുമ്പോൾ തനിയെ ചുവട്ടിൽ കൊഴിഞ്ഞു വീഴാറുണ്ട്. ഇങ്ങനെ വീഴുന്ന പഴങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മധുരവും ഗുണവും ഉണ്ടാവുക. വിപണിയിലേക്ക് പറിക്കുന്ന സമയത്ത് പച്ച നിറം പൂർണ്ണമായും മാറി നിറവ്യത്യാസം വന്നു തുടങ്ങുന്ന പാകത്തിൽ ഞെട്ടോടുകൂടി മുറിച്ചെടുക്കണം. മീലിബഗുകളുടെ ആക്രമണവും വള്ളിവാട്ടം രോഗവുമാണ് ഇതിനെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ. വേപ്പെണ്ണ സോപ്പ് മിശ്രിതം തളിക്കുന്നത് കീടങ്ങളെ അകറ്റും. ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുന്നതിലൂടെ വേര് ചീയൽ രോഗങ്ങളിൽ നിന്ന് ചെടിയെ സംരക്ഷിക്കുകയും ചെയ്യാം. വിറകടുപ്പിലെ ചാരം, കോഴിക്കാഷ്ടം എന്നിവ തടത്തിൽ നൽകുന്നത് കായ്പിടുത്തം കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ പരിചരണത്തിൽ കൂടുതൽ ആദായം തരുന്ന ഈ ഒരു ഫലം ഒരല്പം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുപറമ്പിലും ഒരു നല്ല വരുമാന മാർഗമായിട്ട് മാറ്റാം. അപ്പോൾ പ്രിയപ്പെട്ട ലിസ്ണേഴ്സ്, മഞ്ഞയായാലും പർപ്പിളായാലും പാഷൻ ഫ്രൂട്ട് നമ്മുടെ തോട്ടത്തിന് നൽകുന്ന ഭംഗിയും ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങളും ചെറുതൊന്നുമല്ല. വലിയ സാമ്പത്തിക ചെലവോ കഠിനാധ്വാനമോ ഇല്ലാതെ നമ്മുടെ വീട്ടുപറമ്പിലെ വേലികളെയോ ടെറസിനെയോ ഒക്കെ ഒരു കൊച്ചു വരുമാന മാർഗമാക്കി മാറ്റാൻ ഈ കൊച്ചു ചെടിക്ക് സാധിക്കും. രാസവസ്തുക്കൾ ചേർത്ത കൃത്രിമ പാനീയങ്ങൾക്ക് പുറകെ പോകാതെ സ്വന്തം മുറ്റത്ത് നിന്ന് പറിച്ചെടുത്ത ശുദ്ധമായ പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ തയ്യാറാക്കി കുടിക്കുന്നതിന്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. വരും തലമുറയ്ക്ക് ഇത്തരം ആരോഗ്യപ്രദമായ പഴങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കാൻ നിങ്ങളുടെ വീടുകളിലും ഒരു പാഷൻ ഫ്രൂട്ട് തൈ സ്ഥാനം പിടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാണ്.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെ

0: ിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM suryaghar.gov.in.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാറ്റ്.
1: തമിഴില് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു സിനിമയുണ്ട്, കാട്ടറിൻ മൊഴി എന്നാണ് സിനിമയുടെ പേര്. ജ്യോതികയാണ് അതിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു വീട്ടമ്മയാണ്, സാധാരണക്കാരായിട്ടുള്ള ഒരു വീട്ടമ്മയാണ്. ആ വീട്ടമ്മയ്ക്ക് റേഡിയോ ജോക്കി ആവാനായിട്ട് ആഗ്രഹം തോന്നുന്നതും റേഡിയോ ജോക്കി ആവുന്നതും അതിനുശേഷമുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ആ ഒരു ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. റേഡിയോ ജോക്കി ആവുന്നത് കൊണ്ടായിരിക്കണം ആ ഒരു ഫിലിമിനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമൊക്കെ തോന്നാറുണ്ട്. അതിങ്ങനെ എപ്പോഴും ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫിലിമാണ്. കുറേ നല്ല മെസ്സേജൊക്കെ തരുന്നൊരു ഫിലിം കൂടിയാണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫിലിമാണ്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഫിലിം കൂടിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കണ്ടു നോക്കണം. അപ്പം അതിൽ ജ്യോതിക ഇങ്ങനെ ആർജി ആയിരിക്കുന്ന സമയത്ത്, ലിസണേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജ്യോതികയെ വിളിച്ചിട്ട് ഒരു ലിസണർ ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ വിഷമങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ അതിനെല്ലാം ആശ്വസിപ്പിക്കുന്നുണ്ട് ജ്യോതിക. അങ്ങനെ ആശ്വസിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനിയും നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല എങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ നാട്ടിൽ ഒരാളുണ്ട്, ആ വ്യക്തിയുടെ പേരാണ് ഇളയരാജ. രാജാ സാറ്, രാജാ സാറിൻ്റെ പാട്ടുകൾ കേൾക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ മാറുമെന്നാണ് ജ്യോതിക അതിന് റിപ്ലൈ തരുന്നത്. അത് 100% ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. രാജാ സാറിൻ്റെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ വിഷമങ്ങളൊക്കെ അങ്ങ് അലിഞ്ഞ് ഇല്ലാതായി പോകുന്നതായിട്ട് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ഇസൈജ്ഞാനിയുടെ പിറന്നാളാണ് ഇന്ന്. ഇസൈജ്ഞാനിക്ക്, ഇസൈജ്ഞാനി ഇളയരാജയ്ക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുമ്പോൾ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇനി 2 മണിക്കൂർ നേരം ഞാൻ ഇവിടെ കാണും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ നിങ്ങളുടെ കാതോരം എത്തിക്കാനായിട്ട്. വിളിക്കേണ്ട നമ്പർ 8 8 1 5 0 9 0 0 ആണ്. 82 81 50 90 00 നമ്പർ. അപ്പൊ സെയിം തന്നെയാണ് വാട്സാപ്പ് നമ്പറും. വാട്സപ്പ് ത്രൂവും വിളിച്ച് നിങ്ങൾക്ക് പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യാം. നല്ല നല്ല പാട്ടുകൾ ഇന്ന് കേൾക്കാൻ പറ്റുമെന്ന വിശ്വാസത്തിലാണ് ഞാനിതാ ഈ ഒരു കസേരയിൽ ഇരിക്കുന്നത്. അപ്പോൾ വേഗം വിളിക്കുക, വേഗം പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യുക. നല്ലൊരു പാട്ട് ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മലയാളം പാട്ടാണ്, രാജാ സാറിൻ്റെ പാട്ടാണ്. ഒരുപാട് തമിഴ് പാട്ടുകൾ കഴിഞ്ഞ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വൈകുന്നേരം വരെ ഉച്ച വരെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കുറച്ച് മലയാളം പാട്ടുകൾ കേൾക്കാൻ തോന്നുന്നു. ഉച്ചയ്ക്ക് ശേഷമല്ല, ഇപ്പോൾ ഒരു മലയാളം പാട്ട് കേൾക്കാൻ തോന്നുന്നു. ഇളയരാജ സാറിൻ്റെ മലയാളത്തിലെ വൺ ഓഫ് ദ മൈ ഫേവറിറ്റ് സോങ് കൂടിയാണ് അനശ്വരം എന്ന ചിത്രത്തിൽ ചിത്ര ചേച്ചിയും എസ് പി ബിയും ചേർന്ന് പാടിയിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു ഗാനമാണ്. ആ ഒരു ഗാനത്തോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ.

0: ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കോട് കൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിച്ചിരിക്കുന്നു. പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെ ഉണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കോളർ. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്?
2: പാവം ബഷീർ ഖാൻ, ആലത്തൂരിന്നാണ്.
1: പാവം ബഷീർ ഖാൻ, എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു? നല്ല വെയിലൊക്കെ ഉണ്ടോ ആലത്തൂര്?
2: ഇല്ല, ഒരു മൂടാപ്പുണ്ട്.
1: ആണോ? ഇവിടെ നല്ല വെയില കേട്ടോ, കിടിലും വെയില.
2: ചെറിയൊരു മൂടാപ്പ ഇങ്ങനെ നിക്കുന്നുണ്ട്.
1: അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ.
2: ആലത്തൂരിലേക്ക്
1: എത്തി മഴ അല്ലേ? മഴയും തണുപ്പും ഒക്കെ
2: തീർച്ചയായും
1: കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുവായിരിക്കും. ആ ഹൈവേ പിടിച്ച് വരുവായിരിക്കും മഴ അല്ലേ?
2: തീർച്ചയായും, ഏതാനും ദിവസങ്ങൾ മാത്രം.
1: ഓക്കെ ഓക്കെ, എന്തായാലും സന്തോഷം. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: പാട്ട് എൻഎസ്സി മച്ചാനിലെ
1: ആടിയിലെ സെയ്തു സൊല്ലി അല്ലേ?
2: ഡെഡിക്കേഷൻ ഉണ്ട്. നമ്മുടെ കൃഷ്ണാട്ടം, മാറപാട്ട, ഇന്ദ്രചേച്ചി പെരുവമ്പ്, ഗുരിയായൂരപ്പൻ ചെരുവല്ലമ്മല, മൃമ പ്രഭാകരൻ, മുഹമ്മദ് ക, ഷറുപ്പുക്ക, കൊഴിഞ്ഞാമ്പറ, ഞാനും വിട്ടുപോയിട്ട് എല്ലാവർക്കും.
1: എല്ലാവർക്കും ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം, ഞാൻ പാട്ട് വെച്ചുതരാം. വിളിച്ചത് ബഷീർക്ക ആയിരുന്നു. ബഷീർക്ക റിക്വസ്റ്റ് ചെയ്ത പാട്ട് ആടിയിലെ സെയ്തു സൊല്ലി എന്ന തമിഴ് ഗാനമാണ്. എൻആസെ മച്ചാൻ എന്ന ചിത്രത്തിലെ പാട്ടാണ്. ആ പാട്ട് വരുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, അഹല്യ എഫ് എം, ദിസ് ഇസ് ഖദീജ ഫ്രം അത്തിക്കോട്. സിലമ്പാട്ടം എന്ന മൂവിയിലെ മച്ചാൻ മച്ചാൻ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ഖദീജ മെസ്സേജിലൂടെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാട്ട്.
1: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോ 12 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കുന്നു. സമയം ഇൻസ്റ്റന്റ് പാട്ടാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ,
2: ഹലോ,
1: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്? സുമി. സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? സന്ധിത്തവേള എന്ന സിനിമയിലെ പെൺകിളിയെ പെൺകിളിയെ അല്ലേ? ഓക്കെ, ആ പാട്ട് വെച്ചിരാം കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിളിച്ചത് സുമി ആയിരുന്നു. സുമി ആവശ്യപ്പെട്ട പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സൗമ്യ ചെർപ്പുളശ്ശേരി, മണ്ണിലെന്ത കാതൽ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടെ വരുന്നുണ്ട്. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം ബ്രേക്കിന് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. വാർത്തകളെല്ലാം കഴിഞ്ഞ് നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ട്, കൂടെയുള്ളത് ഞാൻ സുനിൽ.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി.
2: 16th കേരള നിയമസഭയുടെ 13th ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പെട്രോളിന്റെയും വാണിജ്യ സിലിണ്ടറിന്റെയും വില വർദ്ധിപ്പിച്ചത് എല്ലാ മേഖലയെയും ദോഷകരമായി ബാധിച്ചതായി KN ബാലഗോപാൽ. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭയുടെ 13th ഡെപ്യൂട്ടി സ്പീക്കറായി ഭരണകക്ഷി സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. ഷാനിമോൾ ഉസ്മാൻ 99 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ 34 വോട്ടുകളും നേടി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. 3 BJP അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. UDF അംഗങ്ങളായ ആബിദ് ഹുസൈൻ തങ്ങളും സന്ദീപ് വാര്യറും ഒരു സ്വതന്ത്ര അംഗവും സഭയിൽ ഹാജരായില്ല. തികഞ്ഞ ഉത്തരവാദിത്തത്തോടെയും കാര്യക്ഷമതയോടെയും ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഷാനിമോൾ ഉസ്മാന് സാധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസിച്ചു. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാകുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപന നന്ദി പ്രമേയ ചർച്ചകൾ വ്യാഴാഴ്ച വരെ സഭയിൽ തുടരും. KSUവിലൂടെയാണ് ഷാനിമോൾ ഉസ്മാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. 2019 അരൂരിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPIMലെ ദലീമയോട് പരാജയപ്പെട്ട അവർ ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദലീമയെ പരാജയപ്പെടുത്തി 2nd നിയമസഭാംഗമായി. സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഷാനിമോൾ ഉസ്മാൻ പിന്നീട് നിയമബിരുദവും നേടിയിട്ടുണ്ട്. അമ്പലപ്പുഴ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു വരവെയാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. കേരളത്തിൽ നിന്ന് AICC സെക്രട്ടറിയായ ആദ്യ വനിത കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കഴിഞ്ഞ ഗവൺമെന്റിന് 3000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുപോലും നികുതി കുറച്ചിട്ടില്ലെന്നും വിപണിയിൽ ഇടപെടുന്നതിൽ അവർ പരാജയപ്പെട്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിലവർദ്ധനയ്ക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി. പെട്രോളിന്റെയും വാണിജ്യ സിലിണ്ടറിന്റെയും വില വർദ്ധിപ്പിച്ചത് എല്ലാ മേഖലയെയും ദോഷകരമായി ബാധിച്ചതായി CPIMലെ KN ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു. വിലക്കയറ്റത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. LDF ഗവൺമെന്റിന്റെ കാലത്ത് ഇന്ധന നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ അക്കാര്യം ചർച്ച ചെയ്യുന്നില്ലെന്നും ബാലഗോപാൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിനോട് സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട ബാലഗോപാൽ വിലക്കയറ്റ വിഷയത്തിൽ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയ നോട്ടീസിനെ അവതരണാനുമതി നിഷേധിച്ചു. ഇതേ തുടർന്ന് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. മുൻമന്ത്രി TU കുരുവിള, മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ, മുൻ MP KP ധനബാലൻ എന്നിവർക്ക് രാവിലെ നിയമസഭയിൽ സ്പീക്കർ ചരമോപചാരം അർപ്പിച്ചു. വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന ഭരണപക്ഷ സമീപനം ദൌർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി വിലക്കയറ്റ കാരണങ്ങളുടെ മുഖവുര മാത്രം പറഞ്ഞു നിർത്തിയത് ശരിയായില്ലെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം സംസ്ഥാനത്ത് അസാധാരണ വിലക്കയറ്റമാണെന്ന് പറഞ്ഞു. വിലക്കയറ്റത്തിന് ഉത്തരവാദികളായ കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കേരളത്തിലെ 70,000 ഹോട്ടലുകൾ അടച്ചുപൂട്ടിയെന്നും പകുതിയോളം ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. രാസലഹരിയുടെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികൾ ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചാബ്, ഹരിയാന, മുംബൈ, മധ്യപ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്ക് സുപ്രീംകോടതി ജഡ്ജിമാരായി സ്ഥാനക്കയറ്റം നൽകുകയായിരുന്നു. മുതിർന്ന അഭിഭാഷക വെങ്കിട സുബ്രഹ്മണ്യ മോഹനിയെയും സുപ്രീംകോടതിയിൽ ജഡ്ജിയായി നിയമിച്ചു. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ജഡ്ജിമാരുടെ അംഗസംഖ്യ 37. മലയാള സിനിമയിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികളുമായി മന്ത്രി പി സി വിഷ്ണുനാഥ് ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് തിരുവനന്തപുരത്താണ് ചർച്ച. CBSE ഉത്തരക്കടലാസ് പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ ഓൺലൈൻ പോർട്ടൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. ശനിയാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. പ്ലസ് വൺ VHSE പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. പ്ലസ് വണ്ണിന് ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളാണ് ലഭിച്ചത്. VHSEക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തരുടെ തിരക്കേറുന്നു. അക്കരെ കൊട്ടിയൂരിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം വെള്ളിയാഴ്ചത്തെ തിരുവോണം ആരാധനയ്ക്ക് മുമ്പ് പൂർത്തിയാകും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: ബ്രാഹ്മണസ്ഥാനികരുടെ നേതൃത്വത്തിൽ ഓടാമുള ഞെട്ടിപ്പനയോല എന്നിവ ഉപയോഗിച്ചാണ് ശ്രീകോവിൽ നിർമ്മിക്കുന്നത്. ഞായറാഴ്ചയാണ് ഇളനീർ വെപ്പ്. തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. അക്കരെ കൊട്ടിയൂരിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഏറെ ആരാധകരുള്ള ആനകളായ അക്കാവിള വിഷ്ണുനാരായണനും കൊടുമൺ ശിവനുമാണ് ഇത്തവണ അക്കരെ കൊട്ടിയൂരിലെത്തിയത്. പാപ്പാന്മാരിൽ പ്രമുഖനായ മാമ്പി ശരത്തും അക്കാവിള വിഷ്ണുനാരായണനൊപ്പം അക്കരെ കൊട്ടിയൂരിലെത്തിയിട്ടുണ്ട്. രണ്ടാനകളും ആദ്യമായിട്ടാണ് വൈശാഖോത്സവത്തിനായി കൊട്ടിയൂരിൽ വരുന്നത്. ശിവേലിക്ക് ദേവീദേവന്മാരുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് ആനപ്പുറത്താണ്.
2: സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർകോട് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹസിക കായിക മേളകളിലൊന്നുമായ മലബാർ റിവർ ഫെസ്റ്റിവൽ 12 പതിപ്പ് ജൂലൈ 30, 31, ഓഗസ്റ്റ് 1 തീയതികളിൽ നടത്തുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. കോഴിക്കോട്, ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിലാണ് റിവർ ഫെസ്റ്റിവൽ. ഫെസ്റ്റിവലിന് മുന്നോടിയായി പഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ പ്രീ ഇവന്റുകൾ നടത്താനും CK കാസിം MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ധാരണയായി. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും വകുപ്പുകളുടെ ഏകോപനവും ഉറപ്പാക്കുമെന്ന് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. ജപ്പാനിലെ കക്കാമി ഗഹാരയിൽ അണ്ടർ 18 ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കിയിൽ 6 പോയിന്റുമായി ഇന്ത്യ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനും ഒപ്പമെത്തി. നാളെ അവസാന പൂൾ മത്സരത്തിൽ ഇന്ത്യ ചൈനീസ് തായ്പേയെ നേരിടും. രണ്ടാം വിളയിൽ സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ ആശങ്കയിലായിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ കർഷകർ. 380 കോടിയിലേറെ രൂപയാണ് സംഭരണ വിലയായി ജില്ലയിലെ കർഷകർക്ക് ലഭിക്കേണ്ടത്. പാലക്കാട്ടുനിന്ന് ഫൈസൽ അലിമുത്ത്.
4: ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് വില നൽകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് 29 സഹകരണ സംഘങ്ങളാണ് നെല്ല് വില വിതരണത്തിന് തുടക്കം കുറിച്ചത്. തനത് ഫണ്ടില്ലാത്ത സഹകരണ സംഘങ്ങൾക്ക് കേരള ബാങ്ക് വഴി വായ്പ ലഭ്യമാക്കുമെന്നും അറിയിച്ചിരുന്നു. വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകണമെന്ന് കേരള ബാങ്ക് നിലപാടെടുത്തതോടെ ഭൂരിഭാഗം സഹകരണ സംഘങ്ങൾക്കും വില വിതരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാം വിള കൃഷിപ്പണികൾ ആരംഭിച്ചിട്ടും കൊടുത്ത നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. വില വിതരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്.
2: തെളിവെടുപ്പിന് കൊണ്ടുപോകും വഴി ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ട ബുക്കത്തെ ലഹരിക്കേസ് പ്രതി പിടിയിലായി. മുഹമ്മദ് ഹനീഫയാണ് ആന്ധ്രാപ്രദേശ് കർണാടക അതിർത്തിയിൽ പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്തിൽ നിന്നും പ്രതി ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ടത്. റെയിൽവേ പോലീസിന്റെയും ആർപിഎഫിന്റെയും സഹായത്തോടെയാണ് ഇയാളെ പിടികൂടിയത്. ഇടുക്കി കൊളുക്കുമലയിലെ സിംഹപ്പാറയിൽ നിന്നും കൊക്കയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു. ചെന്നൈ അഭിരാമപുരം സ്വദേശി എൻ ദ്രാവിനേഷാണ് മരിച്ചത്. കൊല്ലം നിലമേലിൽ സ്കൂട്ടറും ബസും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കടക്കൽ ആൽത്തറമ്പൂട് സ്വദേശി പ്രശോഭൻ ആണ് മരിച്ചത്. കേരള ലളിതകലാ അക്കാദമി മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ചിത്രകാരനുമായ കെ വി ദയാനന്ദന്റെ സംസ്കാരം ഉച്ചയ്ക്ക് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ. ഇന്നലെ മലപ്പുറത്തായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ 13th ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പെട്രോളിന്റെയും വാണിജ്യ സിലിണ്ടറിന്റെയും വില വർദ്ധിപ്പിച്ചത് എല്ലാ മേഖലയെയും ദോഷകരമായി ബാധിച്ചതായി കെ എൻ ബാലഗോപാൽ. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8087816951594002476 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
7: 4 BCA, 1 കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
9: ആകാശവാണി വാർത്തകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സമയം 12 കഴിഞ്ഞ് 41 ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വിളിച്ചും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചൊക്കെ പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ബ്രേക്സ് ഒന്നുമില്ല, ഇനി മൊത്തം പാട്ടുകളായിരിക്കും. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് റോക്സ് ആണ്, കുവൈറ്റിൽ നിന്നും. ലെനിൻ പാണ്ഡ്യൻ എന്ന സിനിമയിൽ ഒരു പാട്ടാണ് ചോദിച്ചിരുന്നത്. ഉണ്ണൈ നമ്പി എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ഇനിയും റിലീസ് ചെയ്തിട്ടില്ലാത്ത, റിലീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ജനനായകൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സുമിത്ര ചേച്ചിയാണ് ആ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. തളപതി കച്ചേരി ആ ഒരു പാട്ടാണ് കേട്ടോ. ആ രണ്ട് പാട്ടുകൾ നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: அண்ணா
1: நடா
0: ஒன் லாஸ்ட் டான்ஸ்.
1: ஓகேடா போடே
2: இன்ஸ்டன்ட் பாட்டு இவிடே மொத்தம் பாட்டு.
3: ജനനായകൻ എന്ന ചിത്രത്തിലെ ഒരു അടിപൊളി പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ, സഹദേവൻ ചേട്ടാ പറയൂ, ഏത് പാട്ടാ കേൾക്കണ്ട? മണിക്കുയിലെ മണിക്കുയിലെ എന്ന പാട്ട് അല്ലേ? എല്ലാവർക്കായിട്ട് വെച്ചിടാം. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. സഹദേവൻ ചേട്ടൻ ആവശ്യപ്പെട്ട മണിക്കുയിലെ എന്ന് തുടങ്ങുന്ന പാട്ട് വാൽക്കണ്ണാടി എന്ന ചിത്രത്തിലെ പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീധരൻ ചേട്ടനാണ്. അവനൂരിൽ നിന്നും ഹിന്ദി പാട്ടാണ്, ഏ സം മസ്താനി എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് കേട്ടോ. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: സമയം കൃത്യം 1 മണിയാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിച്ച് അതിന്റെ ഫസ്റ്റ് ഹാഫ് നമ്മൾ അങ്ങ് പതുക്കെ അങ്ങ് തീർത്തിരിക്കുന്നു, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
2: ആരോമലാണ്.
1: ആരോമൽ, ആരോമൽ ചേകവർ, അങ്ങനെ കേട്ടിട്ടുണ്ടോ? ആരോമൽ എവിടെ കേട്ടിട്ടുണ്ടല്ലേ.
2: എനിക്ക് ചിറ്റൂരിന്നാണ് വിളിക്കുന്നത്.
1: ആ, ചിറ്റൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഏത് പാട്ടാണ്?
2: എനിക്ക് ഒന്നാം രാഗം പാടി.
1: ഒന്നാം രാഗം പാടി എന്ന പാട്ടാണല്ലേ. തീർച്ചയായിട്ടും വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിളിച്ചത് ആരോമലാണ്. ആരോമൽ ആവശ്യപ്പെട്ട ഒന്നാം രാഗം പാടി എന്ന പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ഷക്കീല ചേച്ചിയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡിയർ സുനിൽ, ഇതയം ഒരു കോയിൽ എന്ന പാട്ട് വെച്ച് തരുമോ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു മനോഹര ഗാനം കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഷക്കീല ചേച്ചി ആവശ്യപ്പെട്ട മനോഹരമായ ഒരു തമിഴ് ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടിൽ കൂടെ ഉണ്ട് ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു അടുത്ത കോളർ. ഹലോ.
2: ഹലോ, നമസ്കാരം സുനിലെ.
1: നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ ദിവ്യ സന്തോഷ്.
1: ഉച്ചക്ക് ലഞ്ച് കഴിച്ചില്ല?
2: കഴിച്ചിട്ടില്ല.
1: അതാണ് ഒരു എനർജി കുറവുണ്ട്.
2: വിളിച്ചിട്ട്
1: കഴിക്കാന്ന് വെച്ചു അല്ലേ? ഓക്കെ, എന്താണെന്ന് ലഞ്ചിന് സ്പെഷ്യൽ?
2: മീൻകറി ഉണ്ട്, ചക്കത്തോരണ്ട്, പിന്നെ മറന്നുപോയി,
1: പത്രയുണ്ട് അല്ലേ,
2: സാമ്പാറുണ്ട്.
1: ഓക്കെ, അപ്പൊ എന്തായാലും സാമ്പാറും മീൻകറിയും ചക്കത്തോരനെല്ലാം കൂട്ടി അങ്ങ് ഊണങ്ങ് കുശാലാക്കുക. പാട്ട് ഏതാ വേണ്ട? പാട്ട് ഏതാ വേണ്ടേന്ന് പാട്ട് ചോദിക്കാൻ വിളിച്ചല്ലേ? ഭക്ഷണത്തിന്റെ കാര്യം വിളിച്ചാണോ? ഞാൻ പറഞ്ഞുതരാം, സത്യം പറഞ്ഞാ വിശ്വസിക്കുക, എന്ന ചിത്രത്തില് പുലരിപ്പൂ കേട്ടോ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം മറക്കുമല്ലേ ചേച്ചി. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം, ഭക്ഷണം കഴിച്ചോളൂ.
2: താങ്ക്
1: യു സോ മച്ച്. ഭക്ഷണത്തിന്റെ കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോഴേ പാട്ട് ഏതാണ് ചോദിക്കാൻ വിട്ട് ആലോചിച്ച് വെച്ചത് മറന്നുപോയി ദിവ്യ ചേച്ചി. കുഴപ്പമില്ല, പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് നിഷ പാലിയത്തുരുത്താണ്. സ്വർണഗോപുര നർത്തകി ശില്പം എന്ന് തുടങ്ങുന്ന പഴയൊരു പാട്ടാണ്. ദിവ്യ ദർശനം എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ്. എനിക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു റൊമാൻറ്റിക് ട്രാക്ക് കൂടെയാണത്. നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഗിഫ്റ്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
1: ഒരു മണി കഴിഞ്ഞ 21 മിനിറ്റ് ആണ് സമയം. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
2: ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ ബിസിയാണ്.
1: എവിടെയായിരുന്നു, സ്ഥലം എവിടെയായിരുന്നു?
2: പാറ ഇലപ്പുള്ളി.
1: നമ്മള് സ്ഥിരമായിട്ട് സംസാരിക്കാറുള്ള ദിവ്യ ആണോ അതോ?
2: അതെ അതെ.
1: ആ ഓക്കെ, കഴിഞ്ഞ ദിവസം വിളിച്ച് പാട്ട് കിട്ടാതെ പോയ ദിവ്യ അല്ലേ?
2: ഓക്കെ.
1: അപ്പൊ എന്താണ് ദിവ്യ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
2: മാണിക്യക്കല്ലാൽ
1: എന്ന് തുടങ്ങുന്നത്. ഈ പാട്ട് ആരാ പാടിയെന്ന് പറഞ്ഞാലേ വെച്ചേരുള്ളൂ.
2: അയ്യോ,
1: എം ജി ശ്രീകുമാറും സ്വർണലതയും ചേർന്ന് പാടിയ പാട്ടാണ് കേട്ടോ. ഈ സ്വർണലതയുടെ വീട് എവിടെയാ? എലപ്പുള്ളി. ആഹാ, അതൊക്കെ അറിയണ്ടേ. ഓക്കെ, എലപ്പുള്ളി സ്വർണലതയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ നാട്ടിലെ ഒരാള് പാടിയ പാട്ടാണത്. ഓക്കെ, അപ്പൊ പാട്ട് വെച്ചരാവേ. എല്ലാ ചേച്ചിമാരോടും അന്വേഷണം പറയണം.
2: കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അപ്പൊ എല്ലാ ചേച്ചിമാരോടും ഹായ്. നിങ്ങൾ ഒരുമിച്ചിരുന്നൊക്കെയാണ് ഫുഡൊക്കെ കഴിക്കുക? ഈ പരസ്പരം ഫുഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ടോ? ഷെയർ ചെയ്ത് കഴിക്കും. നല്ല രസമല്ലേ പരിപാടി? ഓക്കെ, അപ്പൊ താങ്ക് യു ദിവ്യ, ചേച്ചിമാരുടെ അന്വേഷണം അറിയിക്കുക, വീണ്ടും വിളിക്കണം. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ദിവ്യയായിരുന്നു. റോയൽ ഗാർമെന്റ്സിലെ എല്ലാ ചേച്ചിമാർക്കും വേണ്ടി ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ശശികുമാറാണ്, പാലക്കാട് നിന്നും. പടയപ്പ മൂവിയിലെ മിൻസാരപ്പൂവേ എന്ന് തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: കാട്, ഇവിടെ മൊത്തം കാട്.
1: ആഹാ, എന്താണ് പാട്ട്! എനിക്ക് വലിയ ഇഷ്ടമുള്ള, വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു, ജോസ്മാഷാണ്. ജോസ്മാഷ് ചോദിച്ചിരിക്കുന്ന ഗാനം തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ എന്ന പാട്ടാണ്. ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു അതിമനോഹരമായ ഗാനമാണത്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് രമചേച്ചിയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. മെതുവ മെതുവ എന്ന് തുടങ്ങുന്ന ഒരു തമിഴ് ഗാനമാണ് കേട്ടോ. ആ ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് ഇൻസ്റ്റന്റ് പാട്ട് പതുക്കെ അങ്ങ് അവസാനിപ്പിച്ചാലോ. കാര്യം ഇനി വരാൻ പോകുന്ന 2-3 പാട്ടുകൾ അത്യാവശ്യം നല്ല ദൈർഘ്യമുള്ള പാട്ടുകളാണ്, ലെങ്ത് ഉള്ള പാട്ടുകളാണ്. അതിൽ ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതീഷാണ്, ഫ്രം കൊഴിഞ്ഞാമ്പാറ. ചോദിച്ചിരിക്കുന്ന ഗാനം തിരുടാ തിരുടാ മൂവിയിലെ വീരപാണ്ടിക്കോട്ടയിലെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. 6:24 ആണ് ആ ഒരു പാട്ടിന്റെ ലെങ്ത്. അടുത്ത പാട്ട് എന്ന് പറയുന്നത് മണികണ്ഠൻ ചേട്ടനാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, കരിപ്പൂടുകാരൻ. ഒരു ഹിന്ദി ട്രാക്കാണ്, ഏക് ദോ തീൻ എന്ന് തുടങ്ങുന്ന ആ ഒരു അടിപൊളി പാട്ടുണ്ടല്ലോ, ആ ഒരു പാട്ടാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. 6:59 ആണ് ആ ഒരു പാട്ടിന്റെ ലെങ്ത്. അപ്പൊ അതുകൂടെ കഴിഞ്ഞ പിന്നെ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. ആ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് മഞ്ജുള ചേച്ചിയാണ്, താമരക്കിളി പാടുന്നു. 3 പക്കം എന്ന ചിത്രത്തിലെ താമരക്കിളി പാടുന്നു എന്ന് തുടങ്ങുന്ന ഒരു അതിമനോഹരമായ ഗാനം. ഈ 3 പാട്ടുകളാണ് ഇതാ ഇനി ഇൻസ്റ്റന്റ് പാട്ടിലൂടെ നിങ്ങളുടെ കാതോരം എത്താൻ പോകുന്നത്. ഈ പാട്ടുകൾക്ക് ശേഷം, ഈ പാട്ടുകളോടുകൂടി ഇൻസ്റ്റന്റ് പാട്ട് അവസാനിക്കുന്നു. പാട്ടുകൾക്ക് ശേഷം അഭിരാമി ജോയിൻ ചെയ്യും ഓർമ്മയിലുണരും ഗാനങ്ങളുമായിട്ട്. അപ്പോൾ മെസ്സേജ് അയച്ചവർക്കും വിളിച്ചവർക്കും നന്ദി അറിയിക്കുന്നു. നല്ല കുറെ പാട്ടുകൾ കേൾക്കാൻ പറ്റി എന്ന സന്തോഷത്തിൽ വിട വാങ്ങുന്നു ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹലോ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബി ടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
2: ഹലോ, നമസ്കാരം ഉണ്ട്. ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇന്ന് ഒരുപാട് തമിഴ് പാട്ടുകളാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ നിങ്ങളെ കേൾപ്പിക്കാനായിട്ട്. ആദ്യത്തെ പാട്ട് 1987 റിലീസ് ചെയ്ത ഒരു സൂപ്പർ ഹിറ്റ് തമിഴ് സിനിമയിലെ പാട്ടാണ്. കമലഹാസനും ശരണ്യയും ലീഡ് റോളിലെത്തിയ സിനിമ. കമലഹാസന് 2nd പ്രാവശ്യം നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ കിട്ടിയ സിനിമ. കമലഹാസന്റെ നായകൻ എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മണിരത്നമാണ്. ആ സിനിമയിലെ ഒരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ തമിഴ് ഗാനങ്ങൾക്ക് തുടക്കം കുറിക്കാം. ഇളയരാജയുടെ സംഗീതം, പുലിമി പിതാന്റെ വരികൾ. ഈ പാട്ട് പാടിയിരിക്കുന്നത് ഇളയരാജയും കമലഹാസനും ചേർന്നിട്ടാണ്. മനസ്സിന് ഒരുപാട് വിഷമം വരുന്ന സമയത്ത് ഈ പാട്ട് കേട്ടാൽ വലിയ ആശ്വാസമാണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പലരും ഈ പാട്ട് താരാട്ട് പാട്ട് പോലെ പാടിക്കൊടുത്തിട്ടുള്ള കഥകളുണ്ട്. ഒരിക്കലും മറക്കാത്ത പാട്ടായിട്ട് ചിലരുടെ ഉള്ളിലിരിക്കുന്ന ഒരു പാട്ടാണ് നായകൻ എന്ന സിനിമയിലെ ഈ ഒരു ഗാനം.

91-ൽ പുറത്തിറങ്ങിയ ദള്ളപ്പതി എന്ന സിനിമ മണിരത്നത്തിന്റെ മറ്റൊരു ചിത്രമാണ്. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് സിനിമകളിൽ ഒന്നാണ്. രജനീകാന്ത്, മമ്മൂട്ടി, ശോഭന, ശ്രീവിദ്യ, ഭാനുപ്രിയ, അങ്ങനെ ഒരുപാട് പേര് അഭിനയിച്ച ആ സിനിമയിലെ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായിട്ടുള്ള ഗാനങ്ങളാണ്. ഇളയരാജയാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുള്ളത്. ദളപതി സിനിമയുടെ കമ്പോസിംഗ് നടക്കുന്ന സമയത്ത് സംവിധായകൻ മണിരത്നം ഈ സിനിമയുടെ ഗാനരചയിതാവ് വാലിയോട് ചോദിച്ചു, അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് എഴുതാമോ? ഇത് ചോദിച്ച ഉടനെ അദ്ദേഹം സമ്മതം മൂളി. എന്നിട്ട് പേനയും പേപ്പറും എടുത്ത് വരികൾ എഴുതി. തുടർന്ന് ഈണമിടാനായിട്ട് ഈ വരികൾ ഇളയരാജയ്ക്ക് കൊടുത്തു. വാലി എഴുതിയ പാട്ടിന്റെ വരികൾ കണ്ട് ഇളയരാജയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാണ് കഥ. അക്കാലത്ത് ഹിറ്റായി മാറിയ ജാനകിയമ്മയുടെ ശബ്ദത്തിൽ പിറന്ന ചിന്നത്തായവൾ എന്ന പാട്ട്, ചിന്നത്തായവൾ തന്തരാസാവെ എന്ന പാട്ട്, ആ ഗാനമായിരുന്നു വാലി എഴുതി നൽകിയത്. ഇതിലെ അതിശയം എന്താണെന്നാൽ ഈ പാട്ടിനൊരു വണ്ടർ ഫാക്ട് ഉണ്ട്. അതെന്താന്ന് വെച്ചാല് ഇളയരാജയുടെ അമ്മയുടെ പേരാണ് ചിന്നത്തായി എന്നുള്ളത്. ആ പേര് ഉപയോഗിച്ചാണ് വാലി ഈ പാട്ട് തുടങ്ങിയിട്ടുള്ളത്. ആദ്യവരികളിൽ സംഗീത സംവിധായകനായ ഇളയരാജയുടെ ഒരു ലൈഫ് തന്നെയാണ് വാലി ഉപയോഗിച്ചിട്ടുള്ളത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇളയരാജ എന്ന മേസ്ട്രോയുടെ ലൈഫിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ് ദള്ളപ്പതിയിലെ ചിന്നത്തായവൾ എന്ന ഗാനം.

അടുത്ത ഗാനം 93 ഇറങ്ങിയ ഒരു തമിഴ് കോമഡി സിനിമയിലെ പാട്ടാണ്. ഈ സിനിമ കോ റൈറ്റ് ചെയ്തിട്ടുള്ളതും അതുപോലെ ഡയറക്ട് ചെയ്തിരിക്കുന്നതും സന്താന ഭാരതി എന്നയാളാണ്. സിന്നമാപ്പിള എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. ചിന്നമാപ്പിളയെന്നും സിന്നമാപ്പിളയും എന്നൊക്കെ പറയാറുണ്ട്. ഇളയരാജയുടെ സംഗീതമാണ്. ജാനകി അമ്മയും മനുവും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് വാലിയാണ്.

ഒരിക്കലും തീരാത്ത യാത്ര എന്ന ടൈറ്റിലുള്ള ഒരു സിനിമയും എന്ത് രസമാണ് ആ ടൈറ്റിൽ കേൾക്കാൻ തന്നെയല്ലേ. പയണങ്ങൾ മുടിവതില്ലി എന്നാണ് തമിഴിൽ അതിൻ്റെ ഒരു പേര്. 1982 റിലീസ് ചെയ്ത ഈ ഒരു തമിഴ് റൊമാൻറ്റിക് സിനിമ എഴുതിയതും സംവിധാനം ചെയ്തിരിക്കുന്നതും ആ സമയത്തെ മികച്ച സംവിധായകനായിട്ടുള്ള സുന്ദർ രാജനാണ്. 1982 ആ ഒരു തമിഴ് സിനിമ പയണങ്ങൾ മുടിവതില്ലേ എന്ന സിനിമ ഇറങ്ങുന്നു. 7 പാട്ടുകളുമായിട്ടാണ് എത്തുന്നത്. ഇളയരാജ കമ്പോസ് ചെയ്തിട്ടുള്ള 7 ഗാനങ്ങൾ, വൈരമുത്തു എഴുതിയിട്ടുള്ള വരികൾ, ഗംഗയമരൻ എഴുതിയിട്ടുള്ള വരികൾ, മുത്തുലിംഗം എഴുതിയിട്ടുള്ള വരികൾ, അങ്ങനെ ഇങ്ങനെ 3 കവികൾ ചേർന്നിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇളയരാജ ചിട്ടപ്പെടുത്തിയ 7 ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിട്ടുള്ളത്. അതിൽ ജാനകിയമ്മയും SP ബാലസുബ്രഹ്മണ്യമാണ് ഈ പാട്ടുകളൊക്കെ മാറി മാറി പാടിയിരിക്കുന്നത്. അതിൽ SPBയുടെ സ്വന്തമായിട്ടുള്ള ഒരു പാട്ടുണ്ട്, നമുക്ക് മറ്റൊരാളെ ചിന്തിക്കാൻ പോലും ആവാത്ത ഒരു പാട്ട്, ഇളയനില എന്ന പാട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഗാനത്തിന് വരികൾ എഴുതിയിട്ടുള്ളത് വൈരമുത്തു ആണ്. ഇളയരാജയുടേതാണ് സംഗീതം.

1990ലിറങ്ങിയ ഒരു റൊമാൻറ്റിക് സിനിമയാണ് കേളിരി കൺമണി എന്ന സിനിമ. ആ സിനിമ ശരിക്കും വസന്ത് എന്ന സംവിധായകന്റെ ആദ്യത്തെ സിനിമയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ടോറിയൽ ഡെബ്യു ആണ് ആ സിനിമ. ഇളയരാജയുടെ പാട്ടുകളിലായാണ് ഈ ഒരു സിനിമ എത്തിയത്. വസന്ത് എന്ന ഡയറക്ടറിന് മറ്റൊരു കമ്പോസറെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു ആദ്യമായി ഒരു സിനിമ എടുക്കുന്ന സമയത്ത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരേ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, അത് ശ്രീ രാജാ സാറ് തന്നെയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ നിരന്തരമായിട്ടുള്ള ശല്യപ്പെടുത്തൽ കാരണം എന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വന്നേ മതിയാകൂ എന്ന നിർബന്ധം കൊണ്ട് ഇളയരാജ അദ്ദേഹത്തിന്റെ ബിസി ഷെഡ്യൂളിൽ നിന്ന് കുറച്ച് സമയം മാറ്റിവെക്കുകയാണ് വസന്ത് എന്ന ഡയറക്ടറിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ ചെയ്തു, നല്ല കുറേ ഗാനങ്ങൾ പിറന്നു. അതില് ദാസേട്ടനും ഉമാരമണനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്, കേളിരി കൺമണി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ചക്രവാകം എന്നൊരു കർണാട്ടിക് രാഗത്തിലാണ് ഈ ഒരു പാട്ട് ഇളയരാജ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.

അതേ സിനിമയിലെ തന്നെ അടുത്ത ഗാനത്തിലേക്ക് പോയാലോ നമുക്കിനി. വസന്ത് സംവിധാനം ചെയ്ത കേളരി കൺമണി എന്ന സിനിമയിലെ നീ പാതി നാൻ പാതി എന്ന പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനിയുള്ള പാട്ട്, ഈ പാട്ടും ഒരു എസ് പി ബി പാട്ടാണ്. കാരണം അദ്ദേഹം ശ്വാസം അടക്കി വെച്ച് പാടിയിട്ടുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ കടന്നെത്തുന്ന പാട്ടില്ലേ, മണ്ണിൽ ഇന്ത കാതൽ എന്ന പാട്ട്, ആ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ശരിക്കും ആ സിനിമയിൽ ഇങ്ങനെ ഒരു പാട്ട് വേണം എന്നൊരു തീരുമാനം ആദ്യം ഉണ്ടായിരുന്നില്ല. വസന്ത് എന്ന ഡയറക്ടറിന്റെ ഒരേ ഒരു ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ചാൽ, എസ് പി ബിയുടെ ആ ഒരു സംഗീത വൈഭവം, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടാനുള്ള ആ ഒരു അസാധ്യമായ കഴിവ് ഏതെങ്കിലും ഒരു സീനിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഈ സിനിമയിൽ എസ് പി ബി അഭിനയിച്ചിട്ടുമുണ്ട്, അപ്പോൾ ഏതെങ്കിലും ഒരു സീനിൽ അങ്ങനെ ഒരു സീൻ കൂടെ വേണം എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. പക്ഷെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ വസന്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോ പിന്നീടാണ് ഈ ബ്രത്ത്ലെസ് സിംഗിങ്, ശ്വാസം അടക്കി വെച്ചുകൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കാം എസ് പി ബിയെ കൊണ്ട് എന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നത്. എസ് പി ബിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പിറന്ന പാട്ടാണ് അതേ സിനിമയിലെ ഇളയരാജ കോമ്പസിഷൻ, കേളരി കൺമണി എന്ന സിനിമയിലെ ഇളയരാജ കോമ്പസിഷൻ, മണ്ണിൽ ഇന്ത കാതൽ എന്ന പാട്ട്. നമുക്ക് ആ പാട്ട് കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളിലും.

ഭൂമിയിലുണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഭിരാമിയാണ് കൂടെയുള്ളത്. അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോവാം. അടുത്ത ഗാനം എന്ന് പറയുന്നത് ചിന്നത്തമ്പി എന്ന സിനിമയിലെ ഒരു പാട്ടാണേ. ആ സിനിമയും ഒരു റൊമാൻറ്റിക് മ്യൂസിക്കൽ ഡ്രാമ സിനിമയായിരുന്നു. പി വാസു സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ എഴുതിയ ഒരു ചിത്രമായിരുന്നു. ആ സിനിമയിലെ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്തിട്ടുള്ളത് ഇളയരാജയാണ്. അതില് നീ എങ്കേ എന്നൻപേ എന്നൊരു പാട്ടുണ്ട് കേട്ടോ. കീരവാണി രാഗത്തില് ഇളയരാജ ചിട്ടപ്പെടുത്തിയിട്ടുള്ളൊരു പാട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രാക്കാണ്. സ്വർണലത പാടിയിട്ടുള്ള പാട്ടാണ്. ആ പാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് മനോ പാടിയിട്ടുള്ള തൂണിയിലെ ആടവന്ത എന്ന പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു.

വെൽക്കം ബാക്ക്. 91 ഇറങ്ങിയ ചിന്നത്തമ്പി എന്ന സിനിമയിലെ ഒരുപാട് പാട്ടുകള് ചാർട്ട് ബസ്റ്റേഴ്സ് ആയിട്ടുള്ള പാട്ടുകളായിരുന്നു എല്ലാ പാട്ടുകളും. നീ എങ്കേ അൻപേ എന്ന പാട്ട് നമ്മളിപ്പോ കേട്ട, തൂളിയിലെ ആടവന്ത എന്ന പാട്ട്, കുയിലെ പൊടിച്ച് കുട്ടിലടച്ചെന്ന പാട്ട്, ഇതൊക്കെ ഇൻസ്റ്റന്റ് ഹിറ്റായിട്ടുള്ള പാട്ടുകളായിരുന്നു. ഇതില് സ്വർണലത എന്ന ഗായികയ്ക്ക് ഒരു പ്രശസ്തി നേടിക്കൊടുത്ത പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നീ എങ്കേ എൻ അൻപേ എന്ന പാട്ട് വാലയുടെ വരികൾക്ക് ഇളയരാജയുടേതാണ് സംഗീതം.

1995 ഇറങ്ങിയ സിനിമ അവതാരം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്ന പാട്ട്. ഇതൊരു ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു കേട്ടോ. എഴുതിയതും സംവിധാനം ചെയ്തിരിക്കുന്നതും നാസർ എന്നയാളാണ്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു അവതാരം എന്ന സിനിമ. ആ സിനിമയിലെ പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുള്ളത് ഇളയരാജയാണ്. ഇളയരാജ ജോൺ പുരി എന്നൊരു രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പാട്ടിലേക്കാണ് ഇനി. രാജാസാറും ജാനകിയമ്മയും ഗണേഷ് മണിവണ്ണനും ചേർന്നിട്ടാണ് ഈ ഒരു ഗാനം പാടിയിട്ടുള്ളത്. തെണ്ടൽ വന്ന് തീണ്ടും പോത് എന്ന് തുടങ്ങുന്ന പാട്ടിലേക്ക്.

ഇളയരാജ ചിട്ടപ്പെടുത്തിയ പഴയ കുറെ ചലച്ചിത്ര ഗാനങ്ങൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ. 1993 ഇറങ്ങിയ ഒരു ചിത്രമാണ് പൊന്നുമണി എന്ന സിനിമ. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് SPBയും ജാനകി അമ്മയും ചേർന്ന് പാടിയ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഓർമ്മയിലുള്ളതും ഗാനങ്ങൾ അവസാനിക്കുകയാണ്. ഇന്ന് കേട്ട തമിഴ് പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഇതുപോലെ കേൾക്കാൻ കൊതിക്കുന്ന ഓർമ്മകളെ തൊട്ടുണർത്തുന്ന പാട്ടുകളുമായി ഓർമ്മയിലുണരും ഗാനങ്ങളെത്തും. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

മനോഹരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂ.

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है।
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133. ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
5: ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് മാങ്ങയെക്കുറിച്ചും ചക്കയെക്കുറിച്ചുമാണ് അല്ലേ. മാമ്പഴക്കാലം കഴിയാറായി, ചക്കക്കാലമൊക്കെ കഴിയാറായി, എങ്കിലും ഇപ്പോഴും നമ്മുടെ വിപണികളിലൊക്കെ മാങ്ങയും ചക്കയൊക്കെ അവൈലബിൾ ആണ്. മാങ്ങയും ചക്കയൊക്കെ ഇഷ്ടമുള്ളവർ ധാരാളം അത് വാങ്ങി കഴിക്കാറുമുണ്ട്. ശരിക്കും ഈ മാങ്ങയും ചക്കയൊക്കെ അമിതമായിട്ട് കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഉണ്ടോ? നമുക്കറിയാം ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ. ഈ പ്ലാവുകളിൽ തൂങ്ങി നിൽക്കുന്ന നല്ല സുഗന്ധമുള്ള ചക്കകളും മാങ്ങകളൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ സുലഭമായിട്ട് കാണുന്നുണ്ട്. ഈ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ തന്നെ ഈ രണ്ട് പഴങ്ങളുടെയും കാലം കൂടിയാണല്ലേ. കൊതിയൂറുന്ന മധുരവുമായി എത്തുന്ന ഇവയെ ഇഷ്ടപ്പെടാത്തവരായിട്ട് നമ്മളിൽ ആരുമില്ല. നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് മാങ്ങയും ചക്കയും. പണ്ടുകാലത്ത് നമ്മുടെയൊക്കെ പറമ്പുകളിൽ സമൃദ്ധമായിട്ടുണ്ടായിരുന്ന ചക്കയും മാങ്ങയും ഇന്ന് വിപണിയിലെ സൂപ്പർ താരങ്ങൾ കൂടിയാണ്. പലരും വിചാരിക്കുന്നത് ഇവ വെറും മധുരമുള്ള പഴങ്ങൾ മാത്രമാണ് എന്നാണ്. എന്നാൽ ഇവ രണ്ടും ശരിക്കും പോഷകങ്ങളുടെ വലിയൊരു ഖനിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ മുതൽ നമ്മുടെ ചർമ്മത്തിന്റെ ഭംഗി കൂട്ടാൻ വരെ ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. പക്ഷേ ഈ മധുരത്തിന് പിന്നിൽ ചില ചതിക്കുഴികളും ഒളിഞ്ഞിരിപ്പുണ്ട്. അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, അമിതമായി ചക്കയും മാങ്ങയും കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതുപോലെ തന്നെ വിപണിയിൽ നിന്ന് വാങ്ങുന്ന മാമ്പഴങ്ങളിൽ മായമുണ്ടോ? അതൊക്കെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? അതുമാത്രമല്ല, പ്രമേഹ രോഗികൾക്ക് ഈ ചക്കയും മാങ്ങയും കഴിക്കാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം ഡോക്ടർ അഹല്യയിലേക്ക്. മനോഹരമായ ഒരു പാട്ട് വരുന്നു. പാട്ടിന് ശേഷം ചക്കയുടെയും മാങ്ങയുടെയും ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും അമിതമായി കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞുതരാം.

0: അഹല്യ. Let's talk about health.
1: നമുക്ക് ആദ്യം പഴങ്ങളുടെ രാജാവായ മാമ്പഴത്തെ കുറിച്ച് സംസാരിക്കാം. മാമ്പഴത്തിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതീവ ഗുണകരമാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ കോശങ്ങളുടെ നാശമൊക്കെ തടയുന്നുണ്ട്. മറ്റൊരു പ്രധാന ഗുണം എന്താണെന്നറിയോ? മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന അമിലോസ് പോലെയുള്ള ദഹന എൻസൈമുകളാണ്. ഇവ നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ എളുപ്പത്തിൽ ദഹിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നാരുകൾ ധാരാളം ഉള്ളതുകൊണ്ട് മലബന്ധം തടയാനും ഇത് നല്ലതാണ്. കൂടാതെ മാമ്പഴം കഴിക്കുന്നത് ചർമ്മത്തിന് തിളക്കം കൂട്ടാനും സഹായിക്കുന്നുണ്ട്. ഇനി മാമ്പഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇന്ന് വിപണിയിൽ കിട്ടുന്ന പല മാമ്പഴങ്ങളും കാൽസ്യം കാർബൈഡ് പോലെയുള്ള മാരകമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൃത്രിമമായിട്ട് പഴുപ്പിച്ചെടുക്കുന്നവയാണ്. ഇത് ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ വയറിളക്കം, തലകറക്കം, എന്തിന് ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന എന്തിന് ക്യാൻസറിന് വരെ കാരണമാകാം. ഇതെങ്ങനെയാണ് തിരിച്ചറിയുക? രാസവസ്തുക്കൾ ഉപയോഗിച്ച് പഴുപ്പിച്ചതാണ് എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? പറഞ്ഞുതരാം. രാസവസ്തുക്കൾ ഉപയോഗിച്ച് പഴുപ്പിച്ച മാങ്ങയ്ക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ കടും മഞ്ഞ നിറമായിരിക്കും. എന്നാൽ ഉള്ളിൽ മധുരമോ നല്ല മണമോ ഒന്നും ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് പഴുത്ത മാങ്ങയ്ക്ക് പലയിടത്തും പച്ച നിറം കാണും, നല്ല മണം ഉണ്ടാകും. കടകളിൽ നിന്ന് വാങ്ങുന്ന മാങ്ങ നന്നായി വെള്ളത്തിൽ കഴുകി തൊലി പൂർണ്ണമായും ചെത്തിക്കളഞ്ഞ ശേഷം മാത്രം കഴിക്കുക. ഇനി ചക്കപ്പഴത്തെ കുറിച്ചറിയാം മനോഹരമായ പാട്ട്.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി നമ്മുടെ സ്വന്തം ചക്കപ്പഴത്തിന്റെ ഊഴമാണ്. പണ്ടൊക്കെ ആരും വില കൽപ്പിക്കാതിരുന്ന ചക്ക ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു സൂപ്പർ ഫുഡാണ്. ചക്കപ്പഴത്തിൽ വലിയ അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ രക്തസമ്മർദ്ദം ബി പി നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നുണ്ട്. ഈ ചക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B6 നമ്മുടെ മെന്റൽ പ്രഷർ, മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും നല്ല ഉറക്കം നൽകാനും സഹായിക്കുന്നുണ്ട്. ഇതിൽ ഉയർന്ന ഫൈബർ കണ്ടന്റ് കുടലിലെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുമാത്രമല്ല, നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് ചക്കയിലെ നാരുകൾ സഹായിക്കും. ചക്കപ്പഴം മാത്രമല്ല, ചക്കക്കുരുവും പോഷകങ്ങളാൽ സമ്പന്നമാണ്. ഇതിൽ ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതുകൊണ്ട് വിളർച്ച മാറ്റാനും മികച്ചതാണ്. ഇനി ചക്കപ്പഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ചക്കപ്പഴം അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചിലരിൽ വയറുവേദന, ഗ്യാസ്, വയറിളക്കം എന്നിവ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ദഹനശേഷി കുറഞ്ഞവർ രാത്രികാലങ്ങളിൽ ചക്കപ്പഴം കഴിക്കുന്നത് ഒഴിവാക്കണം. അതുപോലെ തന്നെ ചക്കപ്പഴം കഴിച്ച ഉടൻ പാല് കുടിക്കുന്നത് ചിലരിൽ ദഹനക്കേടിന് കാരണമാകാറുണ്ട്. അതുകൊണ്ട് ആ ഒരു കോമ്പിനേഷൻ ഒഴിവാക്കുക. ചക്കപ്പഴം കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി പ്രമേഹ രോഗികൾക്ക് ഈ ചക്കയും മാങ്ങയൊക്കെ കഴിക്കാനായിട്ട് പറ്റുമോ പറഞ്ഞുതരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: എല്ലാവർക്കും ഉള്ളൊരു വലിയൊരു സംശയമാണ് ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് മാമ്പഴവും ചക്കപ്പഴവും കഴിക്കാൻ പറ്റുമോ എന്ന്. പറഞ്ഞുതരാം, കഴിക്കാം, മാമ്പഴവും ചക്കപ്പഴവും ഒക്കെ കഴിക്കാം. പക്ഷെ അളവ് വളരെ പ്രധാനമാണ്. മാമ്പഴത്തിനും ചക്കപ്പഴത്തിനും ഒരു മീഡിയം ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് ഉള്ളത്. അതായത് ഇവ പെട്ടെന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടാനായിട്ട് സാധ്യതയുണ്ട്. പ്രമേഹമുള്ളവർ ദിവസവും ഒന്നോ രണ്ടോ ചുള ചക്കപ്പഴം അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം മാമ്പഴം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഭക്ഷണത്തോടൊപ്പം കഴിക്കാതെ രാവിലെയും ഉച്ചയ്ക്കുമുള്ള ഭക്ഷണത്തിനിടയിലെ ഇടവേളകളിൽ, ഈ ഒരു സ്നാക്ക് ബ്രേക്ക് ഉണ്ടല്ലോ, ആ സമയത്ത് കഴിക്കുന്നതാണ് നല്ലത്. ഈ പഴങ്ങൾ കഴിക്കുന്ന ദിവസം ചോറിന്റെയോ മറ്റ് കാർബോഹൈഡ്രേറ്റുകളുടെയോ അളവ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. ചക്കപ്പഴം ജ്യൂസ് അടിച്ചോ ഷെയ്ക്കാക്കിയോ ഒരിക്കലും കുടിക്കരുത്. അത് പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂട്ടും. ചവച്ചരച്ച് മാത്രം കഴിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവര് ഈ രണ്ട് പഴങ്ങളും അമിതമായിട്ട് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇവയിൽ കലോറി വളരെ കൂടുതലാണ്. അപ്പോൾ ചക്കയും മാങ്ങയും ഒക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് കിട്ടും, രാസവസ്തുക്കൾ ഇല്ലാതെ തന്നെ കിട്ടും. ഇപ്പം എല്ലാവരുടെ വീട്ടിലും കാണും ചക്കയും മാങ്ങയും ഒക്കെ. പക്ഷേ അത് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് മിതമായ അളവിൽ മാത്രം കഴിക്കുക. മറ്റെന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അവരവരുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാകുന്നു. ചക്കപ്പഴത്തെക്കുറിച്ചും മാമ്പഴത്തെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിട വാങ്ങുന്നു ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇത പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
4: 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുത്ത്

0: നിങ്ങൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക്. ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. 360 degree.
1: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree യിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുണ്ട് ഞാൻ ആയില്ല. ഇന്ന് നമ്മൾ എന്താണ് പറയാനായിട്ട് പോകുന്ന ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും മുഖത്തിന് വേണ്ട പരിചരണം നൽകാറുണ്ട്, അതല്ലെങ്കിൽ കൈകൾക്ക് വേണ്ട പരിചരണം നൽകാറുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും അതിന്റെ ഒരു പകുതി എഫേർട്ട് പോലും നമ്മുടെ കാലുകൾ വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല, ഉപയോഗിക്കാറില്ല അല്ലെ. അതിന്റെ ഒരു പകുതി എഫേർട്ട് പോലും ഇടാറില്ല എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ താങ്ങുന്ന, നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന പാദങ്ങളെ പലപ്പോഴും നമ്മൾ അവഗണിക്കാറാണ് പതിവല്ലേ. വൃത്തിയുള്ളതും ഭംഗിയുള്ളതുമായ പാദങ്ങളാണെങ്കിൽ അത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു അടയാളം കൂടിയായിട്ടാണ് പറയാറ്. എപ്പോഴും മണ്ണും വെള്ളവും ചെളിയൊക്കെ ആയിട്ടിരിക്കുക, കൃത്യമായ ഈർപ്പം ലഭിക്കാതിരിക്കുക, കഠിനമായ സോപ്പുകളുടെ ഉപയോഗം എന്നിവയൊക്കെ എന്താണ് കാലുകൾ വരണ്ട് കരിവാളിക്കാനും ഉപ്പൂറ്റി വെണ്ട് കീറാനും കാരണമാവാറുണ്ട്. ഈ ഉപ്പൂറ്റി വെണ്ട് കീറുക എന്ന് പറയുകയാണെങ്കിൽ അതൊരു സൗന്ദര്യ പ്രശ്നമായിട്ട് മാത്രം വരുന്ന ഒരു കാര്യമല്ല കേട്ടോ. കാരണം എന്താണ്, ചിലരിൽ അത് കഠിനമായ വേദനയ്ക്കും രക്തസ്രാവത്തിനും വരെ കാരണമായിട്ട് വരാറുണ്ട്. അങ്ങനെ ബ്യൂട്ടി പാർലറിലെല്ലാം പോയി എപ്പോഴും നമുക്ക് ഈ പെഡിക്യൂറൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. കൂടാതെ പണം ചെലവുള്ളൊരു കാര്യം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ പണം കളയുന്നതിന് മുൻപായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില നാടൻ വഴികളുണ്ട്, ചില നാടൻ ടിപ്സ് ഉണ്ട്. ആ ഒരു ടിപ്സാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. കാലുകളിൽ തഴമ്പ് മാറ്റാനും ഉപ്പൂറ്റി വെണ്ണ പോലെ മൃദുവാക്കാനുമുള്ള ചില ലളിതമായ ലൈഫ് സ്റ്റൈൽ വിദ്യകളാണ് ഇന്ന് നമ്മൾ 360 degree യിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കാലുകൾക്കുള്ളൊരു ഹോം മെയ്ഡ് പെഡിക്യൂർ സോക്ക് വിദ്യയിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. കേൾക്കാം 360 degree യിൽ ഷോർട്ട് ബ്രേക്കിന് ശേഷം സ്റ്റുഡിയോ വിത്ത് അഹല്യ 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ദിവസം മുഴുവൻ നടന്ന് തളർന്ന കാലുകൾക്ക് ആശ്വാസം നൽകാനും പാദങ്ങളിലെ ചർമ്മം മൃദുവാക്കാനും ഏറ്റവും മികച്ച വഴിയാണ് എന്ത്? ഫൂട്ട് സോക്ക്. ആറു കാര്യമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഒരു വലിയ പാത്രത്തിൽ കാലുകൾ മുക്കി വെക്കാൻ പാകത്തിന് എന്ത് ചെയ്യാം? ചെറു ചൂടുവെള്ളം എടുക്കാം. അതിലേക്ക് അല്പം കല്ലുപ്പ്, നാരങ്ങ നീര്, ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ചെറു ചൂടുവെള്ളത്തിൽ നിങ്ങളുടെ കാലുകൾ ഒരു 15 മിനിറ്റ് മുക്കി വെക്കാനായിട്ട് നോക്കാം. ഇത് കാലുകളിലെ പേശികൾക്ക് വലിയൊരു ആശ്വാസം നൽകുകയും ഒപ്പം തന്നെ എന്താണ് ഉപ്പൂറ്റിയിലെ കടുപ്പമേറിയിട്ടുള്ള ചർമ്മത്തെ മൃദുവാക്കി നല്ല രീതിയിൽ സോഫ്റ്റാക്കി മാറ്റുകയും ചെയ്യും. ഈ നാരങ്ങ നീര് കാലുകളിലെ കരിവാളിപ്പുണ്ടല്ലോ, ആ ഒരു കരിവാളിപ്പ് മാറ്റുന്ന സമയത്ത് ബേക്കിംഗ് സോഡ എന്ത് ചെയ്യും? ബേക്കിംഗ് സോഡ അഴുക്കുകളെ പൂർണ്ണമായിട്ട് നീക്കാൻ കൂടി സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു വിദ്യ കേട്ടോ. ഒരു 15 മിനിറ്റിന് ശേഷം പിമേക്സ് സ്റ്റോൺ അല്ലെങ്കിൽ മൃദുവായ ബ്രഷ് ഉപയോഗിച്ച് ഉപ്പൂറ്റിയും വിരലുകളുടെയും വശങ്ങളും ചെറുതായിട്ട് ഉരച്ച് നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കുക. ശേഷം കാലുകൾ നല്ല വെള്ളത്തിൽ കഴുകി ഒരു ടവൽ ഉപയോഗിച്ച് നമുക്ക് തുടയ്ക്കാം. ഈ ഒരു വിദ്യ കൊണ്ട് തന്നെ കാലുകളിലെ പകുതി അഴുക്ക് മാറ്റി നല്ല സോഫ്റ്റ് ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ആ ഒരു ടിപ്പ്. ഇനി നമുക്ക് പാദങ്ങളിലെ കരിവാളിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഫുട്ട് സ്ക്രബ് യൂസ് ചെയ്യാം. എങ്ങനെയാണ് ആ ഒരു സ്ക്രബ് തയ്യാറാക്കേണ്ടത്, എന്തൊക്കെ വേണം എന്നൊരു കാര്യം ഞാൻ പറയാം 360 degree. ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം സ്റ്റേഡിയം വിത്ത് അഹ്ലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.
2: Oh yeah, I got a story about two brothers. Oh yeah, they're gonna make it now. They're gonna take you down.

ഒരു ഫുഡ് സ്ക്രബ്. ഈ വെയിലും പൊടിയും ഏറ്റ കാലുകളുടെ മുകൾ ഭാഗം കരിവാളിക്കുന്നത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് അല്ലേ? ചെരുപ്പിന്റെ ആകൃതിയിൽ കാലിൽ കറുത്ത പാട് വീഴുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഹോം മെയ്ഡ് സ്ക്രബ്ബ് നമുക്ക് യൂസ് ചെയ്യാം. അതെങ്ങനെയാന്ന് കേട്ടാലോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പോ ഈ ഒരു ഹോം മെയ്ഡ് സ്ക്രബ്ബ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ അരിപ്പൊടി നമുക്ക് ആവശ്യമാണ്. അല്പം തക്കാളി നീരും 1 സ്പൂൺ തൈരും ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടത്? ഇതിനായിട്ട് 2 സ്പൂൺ അരിപ്പൊടി, റൈസ് ഫ്ലോർ, അല്പം തക്കാളി നീരും 1 സ്പൂൺ തൈരും ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യാം. ഈ ഒരു മിശ്രിതം ഉപയോഗിച്ച് കാലുകളുടെ മുകളിലും വിരലുകളിലും നന്നായിട്ട് വട്ടത്തിൽ തന്നെ മസാജ് ചെയ്യുക. അരിപ്പൊടി ഒരു മികച്ച നാച്ചുറൽ സ്ക്രബായിട്ട് പ്രവർത്തിച്ചും ഈ ഒരു ടെറ്റ് സെൽസ് ഉണ്ടല്ലോ, ആ ഒരു മൃതകോശങ്ങളെയൊക്കെ നീക്കം ചെയ്യുകയും കൂടാതെ ഈ തക്കാളി നീരും തൈരും ചർമ്മത്തിൽ കരിവാളിപ്പ് മാറ്റി പെട്ടെന്ന് തന്നെ നല്ലൊരു തിളക്കം നൽകുകയും ചെയ്യും കേട്ടോ. 5 മിനിറ്റ് മസാജ് ചെയ്ത ശേഷം കാലുകളിൽ നിന്ന് ആ ഒരു പാക്ക് നല്ല രീതിയിൽ നമുക്ക് കഴുകി കളയാം. ആഴ്ചയിൽ ഒരിക്കലും ഈ ഒരു സ്ക്രബ് ചെയ്യുന്നത് കാലുകളിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഒപ്പം തന്നെ വിരലിലെല്ലാം ഉണ്ടാവുന്ന ഒരു കറുത്ത പാടുകളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാൻ കൂടി സഹായിക്കും. നല്ലൊരു സ്ക്രബാണ്, ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. തക്കാളി നീരും അരിപ്പൊടിയും തൈരും മാത്രമാണ് കേട്ടോ ഈ ഒരു സ്ക്രബ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് പറയാനുള്ളത്? ഈ ഉപ്പൂറ്റി വെണ്ടു കീറുക എന്ന് പറയുന്ന ഒരു കാര്യം, അത് പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്. ഇതൊരു സൗന്ദര്യത്തിനെ ബാധിക്കുന്ന കാര്യത്തിനെല്ലാം ഉപരിയായിട്ട് ആരോഗ്യത്തെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഉപ്പൂറ്റി വെണ്ടു കീറുന്നത്. ഈ രക്തസ്രാവം ഉണ്ടാവാറുണ്ട്, പെയിൻ വരാം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കാം 360 ഡിഗ്രിയിൽ മനോഹരമായ പാട്ടിന് ശേഷം. കീപ് ലിസണിംഗ് ഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. ഫുഡ് കെയർ ടിപ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് 360 degree. അങ്ങനെ നമ്മൾ അടുത്ത ആ ഒരു ടിപ്പിലേക്ക് പോവാണ്. ഈ ഉപ്പൂറ്റി വെണ്ടി കീറുന്നതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ അടുക്കളയിൽ തന്നെ ഇപ്പോഴും ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു കാര്യമുണ്ട്. എന്താ? വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും. പച്ചമഞ്ഞൾ അരച്ചതോ അല്ലെങ്കിൽ നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടിയോ അല്പം വെളിച്ചെണ്ണയിൽ ചാലിച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക. ഇത് ഉപ്പൂറ്റിയിലെ വിള്ളലുകളിൽ നന്നായി തേച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കാം. ഈ മഞ്ഞളിലെ ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഗുണങ്ങൾ വിള്ളലുകളിലൂടെ അണുബാധ ഉണ്ടാക്കുന്നത് തടയുന്നുള്ളതാണ്. വെളിച്ചെണ്ണ ചർമ്മത്തിന് ആവശ്യമായ ഈർപ്പം നൽകി വിള്ളലുകൾ വേഗത്തിൽ ഉണങ്ങാൻ കൂടി സഹായിക്കും. അപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇത് പുരട്ടുന്നത് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇത് പുരട്ടിയ ശേഷം കാലുകളിൽ ഒരു കോട്ടൺ സോക്സ് ധരിച്ച് ഉറങ്ങാനായിട്ട് കിടക്കാം. ഇത് എണ്ണ ബെഡ്ഷീറ്റിലാകാതിരിക്കാനും കാലുകളിലെ ഈർപ്പം നിലനിൽക്കാനും കൂടി സഹായിക്കും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നല്ല വലിയൊരു മാറ്റം നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു മാർഗ്ഗമാണ്. ഈ ഉപ്പൂറ്റി വെണ്ടി കീറുന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷിക്കാവുന്ന ഒരു മാർഗം തന്നെയാണ് വെളിച്ചെണ്ണയും മഞ്ഞളും. ഒന്നില്ലെങ്കിൽ നല്ല പച്ചമഞ്ഞൾ അരച്ച് തേക്കാം, അല്ലെങ്കിൽ ശുദ്ധമായ മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മെഴുകു വിദ്യയാണ്. എന്താണ് ഈ ഒരു മെഴുകു വിദ്യ? പാരാഫിൻ വാക്സ് റെമഡി എന്നാണ് പറയാം. ആ ഒരു കാര്യം എന്താണെന്നുള്ളത് കേൾക്കാം 360 degree ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ലിസണിംഗ് അഹലി ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: കൂട്ടിയിലെ വിള്ളലുകൾ വളരെ കടുപ്പമേറിയതാണെങ്കിൽ ചെയ്യാൻ പറ്റിയ പഴയൊരു നാടൻ വിദ്യയാണ് ഈ ഒരു മെഴുക് പ്രയോഗം. അപ്പൊ അതെന്താന്ന് കേട്ടാലോ? വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ഇതിനായിട്ടേ അല്പം മെഴുകുതിരി കഷ്ണങ്ങളും തുല്യ അളവിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കടുകെണ്ണയില്ലേ, ആ ഒരു കടുകെണ്ണയോ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഒരു പാത്രത്തിൽ വെച്ച് ചെറുതായിട്ട് ചൂടാക്കി ഈ മെഴുകെണ്ണയെ പൂർണ്ണമായിട്ടും ഉരുക്കിയെടുക്കണം. ഈ ഒരു മിശ്രിതം ചൂടാറിയ ശേഷം ചർമ്മത്തിന് താങ്ങാൻ പറ്റുന്ന ചൂട് കേട്ടോ, ആ ഒരു ചൂടിൽ എന്ത് ചെയ്യാം, വിണ്ടുകേറിയ ഉപ്പൂറ്റിയിൽ പുരട്ടുക. മെഴുക ചർമ്മത്തിലെ വിള്ളലുകളെ അടയ്ക്കുകയും ഈർപ്പമുള്ളിയിൽ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നുള്ളതാണ്. പിറ്റേന്ന് രാവിലെ നമുക്കിത് കഴുകി കളയാവുന്നതാണ് കേട്ടോ. അപ്പോ വിണ്ടുകീറലിന് വിപണിയിൽ കിട്ടുന്ന പല ക്രീമുകളേക്കാളും വേഗത്തിൽ ഫലം തരുന്ന ഒരു കാര്യമാണിത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രമേഹമുള്ളവർ, ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ, കാലിൽ എന്തെങ്കിലും വലിയ മുറിവുകൾ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരം വിദ്യകളെല്ലാം ചെയ്യാവൂ. ആ ഒരു കാര്യം എന്തായാലും നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇത്തരം വിദ്യകളൊന്നും ഡയറക്റ്റായിട്ട് പരീക്ഷിക്കാൻ നിൽക്കരുത്. മെഡിക്കൽ അഡ്വൈസ് എടുത്ത് ഡോക്ടറെ കണ്ട് ആ ഒരു കൺസേണോടുകൂടി മാത്രമേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം എന്തായാലും നോക്കണം. ഇനി നമുക്ക് നഖങ്ങളുടെ ഭംഗിയെ കൂടി ഒന്ന് ഫോക്കസ് ചെയ്യണ്ടേ. യെസ്, നഖങ്ങളുടെ ഭംഗിയും ഫംഗസ് ബാധ അതൊരു പ്രധാന പ്രശ്നമായിട്ട് വരാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു സൊല്യൂഷൻ എന്താന്ന് നോക്കാം, മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

360 degree. കൈയുടെ നഖങ്ങൾ പോലെ തന്നെയാണ് കാൽ നഖങ്ങളുടെ വൃത്തിയും. ആ ഒരു കാര്യവും നമുക്ക് പ്രധാനമാണല്ലേ. ഇപ്പോഴും നനഞ്ഞിരിക്കുന്നത് കൊണ്ടും വിയർപ്പ് അടിഞ്ഞിരിക്കുന്നത് കൊണ്ടും ഈ കാലിലെ നഖങ്ങൾക്ക് എന്താണ് ഫംഗസ് ബാധ, നെയിൽ ഫംഗസ് വരാനുള്ളൊരു സാധ്യത കൂടുതലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിന് പരിഹാരമായി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അല്പം വേപ്പെണ്ണ നീം ഓയിൽ ഉണ്ടല്ലോ അത്, അല്ലെങ്കിൽ ടീ ട്രീ ഓയിൽ, ആറു കാര്യങ്ങളൊക്കെ നഖങ്ങളിൽ പുരട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. കൂടാതെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കാൽ നഖങ്ങൾ വെട്ടുന്ന സമയത്ത് എപ്പോഴും നേരെ സ്ട്രേറ്റ് കട്ട് ആ രീതിയിൽ വെട്ടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വശങ്ങളിൽ അമിതമായി ഇങ്ങനെ ഉള്ളിലേക്ക് ഇറക്കി വെട്ടിയാൽ നഖം എന്താവും, ചർമ്മത്തിലേക്ക് വളർന്നു കയറി കുഴിനഖം, ഇൻഗ്രാൻറ്റോനെയിൽ ഉണ്ടല്ലോ, ആ ഒരു കാര്യം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കഠിനമായിട്ടുള്ളൊരു വേദനയും നമുക്ക് സമ്മാനിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം നോക്കിയിട്ട് വേണം നഖം എപ്പോഴും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ ഈ നഖം വെട്ടിയ ശേഷം ഒരു ഫയലർ ഉപയോഗിച്ച് വശങ്ങൾ മിനുസപ്പെടുത്തുക. വൃത്തിയുള്ള നഖങ്ങൾ നിങ്ങളുടെ പാദങ്ങളുടെ ഭംഗി എപ്പോഴും ഒന്നുകൂടി ഇരട്ടിയാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി എന്തായാലും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കുറച്ച് മാറ്റങ്ങൾ കൂടി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. ആ ഒരു കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ എന്തൊക്കെയാ നോക്കിയാലോ കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം.

360 degree. Once again, welcome back to 360 degree. ഇന്ന് നമ്മൾ ഫുഡ് കെയർ കാലുകളുടെ സംരക്ഷണത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ അടുത്തൊരു ടിപ്പ്, അതായത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ മാറ്റേണ്ട കുഞ്ഞു കുഞ്ഞു ശീലങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു കാര്യമാണ് പറയാനായിട്ട് പോന്നെ. അല്ല, ഒന്നാമത്തൊരു കാര്യമാണ് വീടിനുള്ളിൽ നഗ്നപാദരായിട്ട് നടക്കുന്നത് പലരിൽ പുപ്പൂറ്റി വെണ്ടുകീറാനായിട്ട് കാരണമാവാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് ചെയ്യാതിരിക്കുക. ഈ തറയിലെ വരൾച്ച കാലുകളിലേക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടി വീടിനുള്ളിൽ ഉപയോഗിക്കാൻ മാത്രമായിട്ട് സോഫ്റ്റായ ഇൻഡോർ ചെരുപ്പുകൾ ഉണ്ടല്ലോ, ഇൻഡോർ സ്ലിപ്പേഴ്സ്, ആ ഒരു ചെരുപ്പ് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുറത്തു പോകുന്ന സമയത്ത് പാകത്തിന് അനുയോജ്യമായതും മൃദുവായതുമായ ചെരുപ്പുകൾ ധരിക്കാൻ നോക്കുക. ഈ കടുപ്പമേറിയതും വലിപ്പം കുറഞ്ഞതുമായ ചെരുപ്പുകളൊക്കെ എന്ത് ചെയ്യും, കാലിൽ ഈ തഴമ്പുണ്ടല്ലോ, ആ ഒരു തഴമ്പും കറുത്ത പാടുകളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ദിവസവും കുളിച്ചു കഴിഞ്ഞ ശേഷം കാലുകളിൽ അല്പം മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ വാസലിനൊക്കെ പുരട്ടുകയാണെങ്കിലും ഈ ഒരു വരണ്ടിരിക്കുന്ന കണ്ടീഷൻ മാറ്റാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ. കൂടാതെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുന്നതും ഉള്ളിൽ നിന്ന് ചർമ്മത്തിന്റെ ഈർപ്പ് നിലനിർത്താനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത്തരം ചെറിയ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ നിങ്ങളുടെ പാദങ്ങളെ എപ്പോഴും സുന്ദരമാക്കി തീർക്കുന്നുള്ളതാണ്. ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ മനോഹരമായ പാദങ്ങൾ ആരോഗ്യത്തിന്റെയും വൃത്തിയുടെയും ലക്ഷണമാണല്ലേ. ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറഞ്ഞ ലളിതമായ ഈ ഒരു വീട്ടറിവുകൾ ഉണ്ടല്ലോ, നിങ്ങളുടെ പാദങ്ങളെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുമെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. വലിയ തുകയൊന്നും ചെലവാക്കാതെ തന്നെ നമ്മുടെ അടുക്കളയിലെ ചേരുവകൾ കൊണ്ട് നമ്മുടെ കാലുകളെ സുന്ദരമാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ അല്പം സമയം നിങ്ങളുടെ പാദങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക. ശരീരത്തിന്റെ ഓരോ ഭാഗത്തെയും സ്നേഹത്തോട് പരിചരിക്കുമ്പോഴാണ് അത് നമ്മുടെ ആത്മവിശ്വാസത്തിലൊക്കെ എന്താണ് പ്രകടമായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ കൃത്രിമ സൗന്ദര്യത്തേക്കാൾ എപ്പോഴും മികച്ചത് നാടൻ വഴികൾ തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ 360 ഡിഗ്രിയുടെ എപ്പിസോഡ് ഇവിടെ പതിയെ പൂർണ്ണമാവാൻ പോവാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ എന്തായാലും അറിയിക്കണം കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം മറ്റൊരു 360 ഡിഗ്രിയുമായിട്ട് ഒത്തിരി ലൈഫ് സ്റ്റൈൽ വിഷയങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ RJ ആയില്യ സ്റ്റീവൻ വിദാഹലേഫും 90.4 കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112-04923225000.
1: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹത്ത.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ
3: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.

ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: without break. With Ahalya FM 90.4. கேட்டு கேட்டு கூட்டு கூட.
1: வழியில் வச்ச ஒரு மழையத்த് എന്റെ കുടക്കീഴിലേക്ക് ഓടിക്കേറിയ ഒരാളാ താൻ. മഴ തീർന്നപ്പോ ഓക്കെ ബൈ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ ഒറ്റ പോക്ക അല്ലേടോ.
2: കൊള്ളാലോ ഉപമ, കവിതയോ സാഹിത്യോ?
1: പണ്ടാരോ പാടിക്കേട്ടൊരു പാട്ടാ, തന്റെ വർത്തമാനം കേട്ട് പുറത്തുപോയി.
2: എങ്ങനെ എങ്ങനെ എങ്ങനെ?

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്. ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ 100 മേനി വിജയവുമായി തിളങ്ങി.

കഥകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ്.
6: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്ത് വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ. വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം രാത്രി 11 മണിക്ക് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പ് നേടിയ ഗോത്രവർഗ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവർഗ യുവതയുടെ ശാക്തീകരണത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു.
7: युवा हमारी राष्ट्र की शक्ति, आशा और उज्जवल भविष्य की प्रतीक है. मेरी सभी युवाओं, विशेषकर जनजातीय समुदाय के युवाओं से अनुरोध है कि उन्हें अपनी जोड़ों और अपने लोगों को नहीं भूलना चाहिए.
6: അഗസ്ത്യാർകൂടം പരിസ്ഥിതി മേഖലയിലെ വനം കയ്യേറ്റങ്ങൾ സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ കേരളം തമിഴ്നാട് സർക്കാരുകൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നിലവിലുള്ളതും വിരമിച്ചതുമായ 118 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നിയമ നടപടി സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. പതിറ്റാണ്ടുകളായി തുടരുന്ന കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കുന്നതിനൊപ്പം പ്രദേശത്തെ വനമേഖലയും പരിസ്ഥിതിയും പുനഃസ്ഥാപിക്കാനുള്ള സമഗ്രമായ പദ്ധതി നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ VD സതീശൻ.
8: നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ പുരോഗതിയിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് പറയുന്നത് നാടിന്റെ യുവത്വമാണ്. ആ യുവത്വത്തെ മയക്കിക്കിടത്താൻ, അവരെ ഇല്ലാതാക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്ന് മയക്കുമരുന്നാണ്. ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയെ, ഈ മാഫിയയെ നമ്മൾ വാഴാൻ അനുവദിക്കില്ല.
6: തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ മുരളീധരൻ, CP ജോൺ, എൻ ഷംസുദ്ദീൻ, എം ലിജു, ശശി തരൂർ MP, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വലിയ ദൌത്യത്തിനാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ തുടക്കമിടുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അന്തർസംസ്ഥാന ലഹരി മാഫിയകളുടെ കണ്ണികളെ തകർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സിപിഐയിലെ മുഹമ്മദ് മൊഹസിനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും മുഹമ്മദ് മൊഹസിന് 34 വോട്ടും ലഭിച്ചു. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ സർക്കാർ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിയമസഭയെ അറിയിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് എറണാകുളം മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വി പി സജീന്ദ്രൻ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഈ കുടുംബങ്ങളെ സർക്കാർ കൈയൊഴിയില്ലെന്നും ഇവർക്ക് ഭൂമിയും വീടും നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശനും സഭയിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
6: നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ബാങ്കിംഗ് പ്രതിനിധികളുടെ യോഗം ചേർന്നു. നെല്ല് സംഭരണ ശേഷം കർഷകർക്ക് ലഭിക്കുന്ന തുകയുടെ വിതരണത്തിലെ കാലതാമസം മറികടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും കർഷകർക്ക് പ്രയാസം കൂടാതെ തുക ലഭ്യമാക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ 4 ലക്ഷദ്വീപ്, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കാലവർഷം വ്യാപിക്കും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. അമിതമായ തോതിൽ ചെളിയും മണലും നിറഞ്ഞ് പ്രളയഭീതി ഉയർത്തി ഇടുക്കി മലങ്കര ജലാശയം. അണക്കെട്ടിന്റെ സുരക്ഷയെയും സംഭരണശേഷിയെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
10: ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ തുറന്നുവിട്ടപ്പോഴാണ് അണക്കെട്ടിലെ ചെളിയും മണലും അപകടകരമാമിതം അടിഞ്ഞുകൂടിയ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. 20 അടിയോളം ആഴമുണ്ടായിരുന്ന പല ഭാഗങ്ങളിലും ഇപ്പോൾ 6 അടി മാത്രമാണുള്ളത്. കനത്ത മഴയ്ക്ക് മുൻപായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രളയ സാഹചര്യം ഉണ്ടാകുമോ എന്ന് നാട്ടുകാർക്കിടയിൽ ആശങ്കയുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വെള്ളം തുടർച്ചയായി എത്തുന്നതിനാൽ വർഷം മുഴുവൻ ഡാം നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്.
6: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് ദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യത്തുടനീളമുള്ള 42 മികച്ച പഞ്ചായത്തുകൾക്ക് അവാർഡുകൾ സമ്മാനിക്കും. കവരത്തി ദ്വീപിൽ റോഡരികിലെ തെങ്ങുകൾ ഭൂ ഉടമകളുടെ അനുവാദമില്ലാതെ മുറിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ലക്ഷദ്വീപിലെ വീതി കുറഞ്ഞ റോഡുകളുടെ അരികിൽ നിൽക്കുന്ന തെങ്ങുകൾ കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചു നീക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി CBSE. ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 5 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 15 വരെ ഡൽഹി കോടതി നീട്ടി. കസ്റ്റഡി നീട്ടണമെന്ന സിബിഐയുടെ അപേക്ഷ പ്രത്യേക ജഡ്ജി അജയ് ഗുപ്ത അനുവദിച്ചു. കേസിൽ ഇതുവരെ 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ NTA റദ്ദാക്കിയിരുന്നു. ജൂൺ 21 പുനഃപരീക്ഷ. ഡെറാഡോൺ ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗോവയ്ക്കെതിരെ ഉജ്ജ്വല വിജയവുമായി കേരളം. 19 റൺസിനായിരുന്നു കേരളത്തിന്റെ വിജയം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കാൻ പദ്ധതിയുമായി ദേവസ്വം വകുപ്പ്. ദേവാരണം എന്ന പേരിലുള്ള പദ്ധതിക്ക് പരിസ്ഥിതി ദിനമായ June 5 തുടക്കമാകും. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്തു വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം രാത്രി 11 മണിക്ക് ഇംഗ്ലണ്ടിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി

0: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133. Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496000129.
1: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
2: വളരെ ശാന്തനായിട്ട് ഒരു കാര്യത്തിലും ഇടപെടാതെ തന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രം നോക്കി അധികം അങ്ങനെ സംസാരിക്കാതെ വലിയ വലിയ എന്താ ചർച്ചകളിലൊന്നും പോയി അഭിപ്രായങ്ങൾ പറയാതെ വലിയ ഗ്രൂപ്പുകളൊന്നും ഇല്ലാതെ അങ്ങനെ ശാന്തനായിട്ടിരിക്കുന്ന ഒരു ടൈപ്പ് ആളുകളുണ്ടാവും. വലിയ ബഹളം വെച്ച് ഒച്ചപ്പാട് തന്നെയാണ് ജീവിതം എന്ന് പറഞ്ഞ് അവർക്കിങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. എപ്പോഴും ആളുകളുടെ ഇടയിൽ സോഷ്യലൈസ് ചെയ്ത് വലിയ വലിയ ഗ്രൂപ്പുകൾ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉള്ള ബഹളക്കാരായിട്ടുള്ള ഒരു ടൈപ്പ് ആളുകൾ, മറ്റൊരു ടൈപ്പ് ആളുകൾ. അങ്ങനെ ഈ മനുഷ്യരിങ്ങനെ പല പല ടൈപ്പാണ്. നമ്മള് സാധാരണയായി കേൾക്കാറുള്ള 3 പ്രധാനപ്പെട്ട മനുഷ്യരെ കുറിച്ച് ആദ്യം പറയാം. അതിനു മുന്നേ എല്ലാവർക്കും ഇന്നത്തെ എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ദി ഇൻട്രോവേർട്ട് ആണ് ആദ്യത്തെ ഒരു കാറ്റഗറി. നമ്മൾ കേട്ടു പഴകിയ ഒരു വാക്കാണ് അല്ലെ. ആദ്യം വരുന്നത് ഈ ഇൻട്രോവേർട്ടുകളാണ്, അധികം സംസാരിക്കാത്ത ആളുകള്, ജനക്കൂട്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകള്. അവർക്ക് എനർജി കിട്ടുന്നത് അവരുടേതായിട്ടുള്ള ആ ഒരു സ്പേസിലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട 1, 2, 3 ആളുകളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്തായിരിക്കും. സ്വന്തം മുറിയിൽ റിലാക്സ്ഡ് ആയ അന്തരീക്ഷത്തിൽ നിന്നായിരിക്കും സ്വന്തം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വേറെ ആരോടും പറയാതൊക്കെ ചെയ്യുന്നതൊക്കെയാണ് അവർക്കിഷ്ടം. അതാണ് ദി ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന ടീം. ഇനിയുള്ളത് എക്സ്ട്രോവേർട്ട് ആണ്. ഇൻട്രോവേർട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകൾ. ഈ എക്സ്ട്രോവേർട്ടുകൾ അങ്ങനെയാണ്, എപ്പോഴും ആളുകളുടെ ഇടയിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. ഒരുപാട് സൗഹൃദങ്ങൾ, ഒരുപാട് പാർട്ടികൾ, വലിയ ഒറ്റപ്പാടൊക്കെ ആയിട്ട് അതൊക്കെയാണ് അവരുടെ ഒരു എനർജി, അവരുടെ ഒരു ഇന്ധനം. ആളുകളോട് സംസാരിക്കുമ്പോഴാണ് അവരുടെ ഒരു ബാറ്ററി ചാർജ് ആവണേ. അതാണ് എക്സ്ട്രോവേർട്ട്. ഇനി ദി ആംബിവേർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: വളരെ പ്രശസ്തനായ ഒരു സൈക്യാട്രിസ്റ്റുണ്ട്, ഡോക്ടർ റാമി കമിൻസ്കി. അദ്ദേഹം കോയിൻ ചെയ്ത ഒരു മനോഹരമായ വാക്കാണ് ഓട്രോവേർട്ട് എന്നുള്ള വാക്ക്. നമ്മൾ നേരത്തെ

സംസാരിച്ച ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ആ ഒരു സ്പെക്ട്രത്തിൽ നിന്ന് തികച്ചും പുറത്തു നിൽക്കുന്ന മനുഷ്യരെയാണ് ഈ ഓട്രോവേർട്ട് എന്നതുകൊണ്ട് പറയുന്നത്. ആരാണ് ഈ ഓട്രോവേർട്ട് എന്ന് ചോദിച്ചാൽ, ഇവർക്ക് ആളുകളോട് സംസാരിക്കാനും ഇടപഴകാനും വളരെ പെട്ടെന്ന് കണക്ട് ആകാനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഒരു വലിയ ഗ്രൂപ്പിൽ ചെന്നാൽ അവർക്ക് നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്യാനൊക്കെ അറിയാം. പക്ഷേ ഒരിക്കലും അവർ ആ ഒരു ജനക്കൂട്ടത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല. അവരെപ്പോഴും ഒരു എറ്റേണൽ ഔട്ട്സൈഡറാണ്, എക്കാലത്തും പുറത്തു നിന്നുള്ള ഒരാൾ, ഒരാളുടെയും ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമാണെന്ന് പറയാതെ എന്നാൽ അവരൊക്കെ ആയിട്ട് ചെങ്ങാത്തുള്ള ആള്. അവരുടെ സന്തോഷത്തിനോ സമാധാനത്തിനോ വേണ്ടി ഒരു ഗ്രൂപ്പിന്റെയും അപ്രൂവലിന് കാത്തു നിൽക്കില്ല ഇങ്ങനെയുള്ള ആളുകൾ. ഇമോഷണലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകളാണ് ഓട്രോവേർട്ട് എന്ന് പറയുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ട്. ഒരു സൊസൈറ്റിയുടെയോ ഗ്രൂപ്പിന്റെയോ ലേബിളിൽ ജീവിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. ആളുകളുടെ കൂടെ ഇരിക്കും, ആളുകളുടെ കൂടെ സംസാരിക്കും, അവരോട് അഭിപ്രായങ്ങൾ പറയും, സോഷ്യലൈസ് ചെയ്യും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഉണ്ട്, അവരവരുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, സ്വതന്ത്രമായ ചിന്തകളുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഓട്രോവേർട്ട് എന്ന് പറയുന്ന ആളുകൾ. ഈ പറഞ്ഞ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട്, ഇതിന് ഇങ്ങനെയുള്ള സ്പെക്ട്രത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തീമാണ് ഈ ഓട്രോവേർട്ടുകൾ. ഇഷ്ടമായോ നിങ്ങൾക്ക്? എഴുത്തോലയിൽ നമ്മൾ കേൾക്കുന്നത് ഓട്രോവേർട്ടിനെ കുറിച്ചാണ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, ഞാൻ ശരിക്കും ഒരു ആംബിവേർട്ടാണോ, എക്സ്ട്രോവേർട്ടാണോ, ഇൻട്രോവേർട്ടാണോ, അതൊരു ഓട്രോവേർട്ടാണോ ഇനി എന്നൊന്ന് ആലോചിച്ച് നോക്ക്. പാട്ട് വരുന്നുണ്ട്, എഴുത്തോലയുടെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: എനിക്ക് ആളുകളോട് സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ്, ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഒരിടത്തും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാവാൻ തോന്നിയിട്ടില്ല, ആരോടും ഒരു പ്രത്യേക ഡിപ്പെൻഡൻസി തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇനിയിപ്പോൾ ഞാൻ വല്ല അഹങ്കാരിയാണോ എന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കണ്ട. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടമാണ്, സംസാരിക്കാറുണ്ട്, പക്ഷെ എനിക്കൊരു ഗ്രൂപ്പിന്റെ ഭാഗമാവണമെന്ന് തോന്നിയിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്രോവേർട്ട് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്തും അവരോട് ഇടപഴകുമ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കാതെ, സ്വന്തം ആത്മാവിനെ മറ്റുള്ളവർക്ക് പണയം വയ്ക്കാതിരിക്കാതെ, സ്വന്തമായി സ്നേഹിച്ച് സ്വന്തം അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഓട്രോവേർട്ടുകൾ. നിങ്ങൾക്ക് ആളുകളെ സ്നേഹിക്കാനും അറിയാം, പക്ഷെ നിങ്ങളുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്, മറ്റാരുടെയും കയ്യിൽ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഓട്രോവേർട്ടുകൾ. അതുകൊണ്ട് ഈ മനോഹരമായ ദിവസം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആളുകളോട് കണക്ട് ചെയ്യുക, അവരോട് സംസാരിക്കുക, പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്വതന്ത്രമായ മനസ്സിനെ, നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളെ, നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ എപ്പോഴും നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടോ അവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും എന്നൊക്കെ കരുതിയോ ജീവിക്കാതിരിക്കുക. ഒരു കൂട്ടത്തിലും പെടാതെ എന്നാൽ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ആ എറ്റേണൽ ഔട്ട്സൈഡർ എന്ന അവസ്ഥ, അതാണ് ഓട്രോവേർട്ട്. ആ സ്വാതന്ത്ര്യത്തെ പ്രണയിച്ച് മുന്നോട്ട് പോവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയറാകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
3: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
2: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: It's rhythm of Palakkad.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂ.

0: ഉണ്ടെന്ന് പറയാലോ. വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നു. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ pmsuryaghar.gov.in.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
7: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: ഗാനങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
6: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
7: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-695-15, 9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

മനോഹരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട്.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in. പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു, ഒപ്പം ഗോപിമാമനും. PM Suryaghar മുഫ്ത് ബിജ്ലി യോജന, ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
3: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
6: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
7: Ahalya FM 90.4. It's rhythm of Palakkad.
8: Story of life.
0: Lighten your life. Lighten. നമ്മുടെയൊക്കെ ലൈഫിൽ നല്ല കാലമുണ്ടാകുമ്പോഴേ, നല്ല നേരമുണ്ടാകുമ്പോൾ, അതായത് നമ്മളിങ്ങനെ വിജയങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ, നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ? സുഹൃത്തുക്കളുണ്ടാവും, ബന്ധുക്കളുണ്ടാവും, ആരാധകരുണ്ടാവും. അങ്ങനെ വലിയൊരു കൂട്ടം തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന്, ശരിയല്ലേ? പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പരാജയമോ ബുദ്ധിമുട്ടോ ഒക്കെ വന്ന് നമ്മുടെ പ്രകാശമൊന്ന് മങ്ങുമ്പോൾ, ലൈഫിലെ വെട്ടമൊന്ന് മങ്ങുന്ന സമയത്ത് കൂടെയുള്ള ഓരോരുത്തരായിട്ട് പിൻവലിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതെ, ഈ വെട്ടം കുറയുംതോറും അവിടെ ആളുകളുടെ എണ്ണവും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിപ്പോൾ വഴികളിലാണെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിലാണെങ്കിലും, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നല്ല വെളിച്ചമുള്ളപ്പോൾ ഒപ്പം നടക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവും അല്ലേ? എന്നാൽ ആ വഴിയിൽ ഇരുട്ട് പടരുമ്പോൾ ആളുകൾ തനിയെ വഴി മാറിപ്പോകും. ജീവിതവും അതുപോലെയൊക്കെ തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ പണവും പദവിയും ഉള്ളപ്പോൾ നിങ്ങളുടെ വെളിച്ചത്തിൽ നിൽക്കാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ടാവും. പക്ഷെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ വെളിച്ചം കുറയുമ്പോൾ നിങ്ങളുടെ നിഴലുകൾ പോലും ചിലപ്പോൾ നിങ്ങളെ വിട്ടുപോകും. അത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു സ്വാർത്ഥത മാത്രമാണ്. പക്ഷേ ഇതിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ട്? ഒരിക്കലുമില്ല. വെട്ടം കുറയുമ്പോൾ കൂടെ ഉള്ളവർ കുറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം ആ ഇരുട്ടിലാണ് ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെ ഉള്ളത് എന്നും ആരാണ് വെറും വെളിച്ചം നോക്കി വന്നവരെന്നും നമ്മൾ തിരിച്ചറിയുക അല്ലേ. പ്രതിസന്ധികൾ സത്യത്തിൽ മനുഷ്യരെ ഫിൽട്ടർ ചെയ്യാനുള്ളൊരു അവസരമാണ്. കപടമായ കൂട്ടങ്ങളെക്കാൾ എത്രയോ നല്ലതാണ് ഇരുട്ടിലും കൂടെ നിൽക്കുന്ന ആ ഒരു ആത്മാർത്ഥതയുള്ള കൈ എന്ന് മനസ്സിലാക്കി തരും. മറ്റുള്ളവരുടെ വെളിച്ചം കണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു വലിയ വെളിച്ചം സൂക്ഷിക്കുക. പുറത്തുനിന്നുള്ള വെളിച്ചം എപ്പോൾ വേണമെങ്കിലും അണഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കുക. കൂടെയുള്ളവരെപ്പോൾ വേണമെങ്കിലും വഴിമാറിപ്പോകും. എന്നാൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും വെളിച്ചം നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ ഏത് ഇരുണ്ട വഴിയും ഒറ്റയ്ക്ക് നടന്നു തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആളുകളുടെ എണ്ണം കുറയും തോർത്ത് വിഷമിക്കാനും നിൽക്കരുത്. നിങ്ങളുടെ വെളിച്ചം വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വീണ്ടും പ്രകാശിക്കുമ്പോൾ അകന്നു പോയവർ പലരും വീണ്ടും നിങ്ങളെ തേടി വരും. പക്ഷേ അപ്പോ ആരെ കൂടെ കൂട്ടണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. സോ സ്വയം വെളിച്ചമാവുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഇരുട്ടിലും നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം കെടാതെ സൂക്ഷിക്കണം.

0: Story of life.
1: Lighten your life. Lighten.
2: നമ്മളൊക്കെ ലൈഫിൽ പല സാഹചര്യങ്ങളിലും മറ്റുള്ളവരുടെ സഹായം തേടി പോകാറുണ്ടല്ലേ. ചിലപ്പോൾ സാമ്പത്തിക സഹായമായിരിക്കാം, ചിലപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ശുപാർശകളായിരിക്കാം, അല്ലെ റെക്കമെൻഡേഷനായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു പിന്തുണയായിരിക്കാം. അങ്ങനെ നമ്മളും അവരുമൊക്കെ പരസ്പരം സഹായം തേടി പോവാറുണ്ട്, വരാറുണ്ട് അല്ലേ. ഈ സഹായം ചോദിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ നോർമലായിട്ടുള്ള മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇന്ന് ആ സഹായങ്ങളുടെയൊക്കെ സ്വഭാവം വല്ലാതെ അങ്ങ് മാറിയിരിക്കുന്നു അല്ലേ. പണ്ട് നമ്മൾ ഒരാളെ സഹായിച്ചിരുന്നത് സ്നേഹം കൊണ്ടോ കരുണ കൊണ്ടോ ഒക്കെ ആയിരുന്നു. ഇന്ന് പലരും സഹായിക്കുന്നത് നാളെ ഒരു ബാധ്യതയാക്കാൻ വേണ്ടിയിട്ടാണ്, ശരിയല്ലേ. ഈ പച്ചവെള്ളത്തിന് പോലും ആരുടെ മുന്നിലും ബാധ്യത വയ്ക്കരുത് എന്നാണ് എനിക്ക് പറയാറുള്ളത്. കാരണം അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതും വിളിച്ചു പറയുന്നൊരു മോശം കാലത്തിലൂടെയാണ് നമ്മുടെയൊക്കെ യാത്ര. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളോട് വലിയ അടുപ്പം കാണിക്കുന്നവർ, അവരുമായിട്ട് ചെറിയൊരു പിണക്കമുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു തർക്കമുണ്ടാകുന്ന സമയത്ത് അവരാദ്യം പുറത്തെടുക്കുന്നത് എന്തായിരിക്കും? അവർ പണ്ട് നിങ്ങൾക്കായി ചെയ്ത ആ ചെറിയ സഹായങ്ങളായിരിക്കും. അന്ന് ഞാൻ നിനക്കൊരു ഗ്ലാസ് വെള്ളം തന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ ഇവിടെ എത്തില്ലായിരുന്നു എന്ന് മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ മടിയില്ലാത്ത മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. വെള്ളം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ, വെള്ളത്തിന് പകരം പലതും ആവാം അല്ലേ. എടോ, നന്ദിയും കടപ്പാടും ഒക്കെ നല്ലതാണ്, പക്ഷേ ആ കടപ്പാടുകൾ നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാവരുത്. നമ്മൾ വാങ്ങുന്ന ഓരോ ചെറിയ സഹായവും നാളെ നമുക്കെതിരായുള്ള ഒരു വലിയ ആയുധമായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, പരമാവധി സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പഠിക്കുക. കഷ്ടപ്പാടുകൾ സഹിച്ചാണെങ്കിലും സ്വന്തം അധ്വാനം കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചാൽ ആരുടെ മുന്നിലും തലകുണിക്കേണ്ടി വരില്ല. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത് മനസ്സറിഞ്ഞ് ചെയ്യുക. ഒരിക്കലും അതൊരു കടപ്പാടായിട്ട് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. അതുപോലെ തന്നെ മറ്റൊരാളിൽ നിന്ന് ഒരു സഹായം സ്വീകരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അതൊരു പക്ഷെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുള്ള വിലയായിട്ട് മാറിയേക്കാം. ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം ഈ ലോകത്തില്ല എന്ന് മനസ്സിലാക്കുക. നാളെ ഒരു കുരുക്കായി മാറുമെന്ന് തോന്നലുണ്ടെങ്കിൽ ഒരു സഹായവും സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ പട്ടിണി, മനസ്സിലായോ? ആ സഹായം സ്വീകരിച്ച ഇന്നൊരു പക്ഷെ നിങ്ങളുടെ പട്ടിണി മാറ്റിക്കഴിഞ്ഞാൽ നാളെ നിങ്ങൾ നിങ്ങളുടെ പട്ടിണിയൊക്കെ മാറി നിങ്ങൾ വേറൊരു ലെവലിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ അതൊരു ബാധ്യതയായിട്ട് മാറും. നിങ്ങളുടെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആ സഹായം അവര് വളർത്തും. നിങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് പരമാവധി നിങ്ങളുടെ മാത്രം കഴിവിനെ ആശ്രയിക്കുക. ചെറിയ വിജയങ്ങളാണെങ്കിൽ പോലും അതിന് വലിയ മധുരം ഉണ്ടാകും, കാരണം അവിടെ ആരുടെയും ബാധ്യതകളുടെ നിഴലുകൾ ഉണ്ടാവില്ല. അന്തസ്സോടെ സ്വന്തം അധ്വാനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ആരുടെയും മുന്നിൽ കടപ്പാടുകളുടെ ഭാരമില്ലാതെ ജീവിക്കാൻ ശ്രമിക്കുക. ഈ ആത്മാഭിമാനം

0: Story of life.
1: Lighten your life. Lighten. ഈ ലോകത്ത് ഒരേപോലെ നിലനിൽക്കുന്ന ഒന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മാറ്റം മാത്രമാണ് ഇവിടെ സ്ഥിരമായിട്ടുള്ളത്. സാഹചര്യങ്ങൾ മാറും, നമ്മൾ കാണുന്ന മനുഷ്യർ മാറും, നമ്മൾ ഇന്നലെ വരെ കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ പോലും നാളെ മാറി മറഞ്ഞുവെന്ന് വരും. ശരിയല്ലേ? കാലത്തിൻ്റെ ഈ വലിയ ഒഴുക്കിൽ നമ്മളും പലപ്പോഴും മാറിപ്പോവാറുണ്ട് അല്ലേ? ചില അനുഭവങ്ങൾ നമ്മളെ കഠിന ഹൃദയരാക്കി മാറ്റാറുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന വഞ്ചനയും അവഗണനയും കാണുമ്പോൾ ഇനി ആരോടും ഞാൻ നന്മ കാണിക്കില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കാറുണ്ട്. പക്ഷേ അവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അതിജീവനത്തെക്കുറിച്ചാണ്. ഈ കാലം, മനുഷ്യൻ, സ്വപ്നങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ഇങ്ങനെ സകലതും മാറി മറിയും. പക്ഷേ ഏത് കാലത്തും ഉള്ളിലെ നന്മ വറ്റാതെ നിലകൊള്ളേണ്ടത് നമ്മളാണ്. ഒരു പൂവ് വിരിയുന്നത് അതിന് ചുറ്റുമുള്ള ലോകം മനോഹരമായതുകൊണ്ടല്ല. ചുറ്റും മുള്ളുകളോ ചളിയോ ആണെങ്കിൽ പോലും അത് അതിൻ്റെ സുഗന്ധവും ഭംഗിയും പുറത്തുവിടും. മനുഷ്യന്മാരും അങ്ങനെ തന്നെയാവണം. ലോകം മോശമാകുമ്പോൾ അതിനൊപ്പം നമ്മളും മോശമാകുകയല്ല വേണ്ടത്. മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്തു എന്നതല്ല, നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് നമ്മുടെ മൂല്യം തീരുമാനിക്കുന്നത്. പലരും പറയാറുണ്ട് നല്ലവനായിരുന്നിട്ട് ഈ ലോകത്തൊരു കാര്യമില്ല എന്ന്. എന്നാൽ സത്യം അതൊന്നുമല്ല. ഉള്ളിൽ നന്മയുള്ളവന് മാത്രമേ പ്രതിസന്ധികളിലും സമാധാനത്തോടെ ഉറങ്ങാനായിട്ട് സാധിക്കൂ. പണവും പ്രശസ്തിയും ഒക്കെ എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം. എന്നാൽ നിങ്ങളുടെ സ്വഭാവത്തിലെ നന്മ, അതാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പാദ്യം. ആ നന്മയെ ഇല്ലാതാക്കാനായിട്ട് ഒരു സാഹചര്യത്തിനും അധികാരം കൊടുക്കരുത്. ലോകം എത്ര മാറി മറിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലെ കാരുണ്യവും സ്നേഹവും പറ്റാതെ സൂക്ഷിക്കുക. വീണുപോയവന് ഒരു കൈ കൊടുക്കാനും നഷ്ടപ്പെടുന്നവനെ ഒന്ന് ആശ്വസിപ്പിക്കാനും ഒരിക്കലും മടിക്കരുത്. നിങ്ങളുടെ ഒരു ചെറിയ ഒരു നല്ല പ്രവൃത്തി ചിലപ്പോൾ ഒരാളുടെ ലൈഫ് തന്നെ മാറ്റിമറിച്ചേക്കാം. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല, സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നതായിരിക്കണം നമ്മുടെ ഉള്ളിലെ നന്മ. മാറ്റങ്ങൾ വരട്ടെ, അവയെ ധീരമായിട്ട് നേരിടുക. പക്ഷെ ആ മാറ്റങ്ങൾക്കിടയിലും നിങ്ങളുടെ ആ ഒരു നന്മ, തനിമ അതൊന്നും നഷ്ടപ്പെടുത്തരുത്. കാലം എത്ര കഴിഞ്ഞാലും ആളുകൾ നിങ്ങളെ ഓർക്കുന്നത് നിങ്ങളുടെ വിജയങ്ങൾ കൊണ്ട് മാത്രമല്ല, നിങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ള സ്നേഹവും നന്മയും കൊണ്ടായിരിക്കും. ഉള്ളിലുള്ള വെളിച്ചം കെടാതെ സൂക്ഷിക്കുക. ഏത് കാലത്തും, നല്ല കാലത്താണെങ്കിലും മോശം കാലത്താണെങ്കിലും, സാഹചര്യങ്ങൾ മാറുമ്പോഴും ഉയർന്ന പദവിയിലായിരിക്കുമ്പോഴും പണമുണ്ടാകുമ്പോഴും പണമില്ലാത്തപ്പോഴും എപ്പോഴും എല്ലാ കാലത്തും നല്ല മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: ഹലോ, നമസ്കാരമുണ്ട്. ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇന്ന് ഒരുപാട് തമിഴ് പാട്ടുകളാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ നിങ്ങളെ കേൾപ്പിക്കാനായിട്ട്. ആദ്യത്തെ പാട്ട് 1987 റിലീസ് ചെയ്ത ഒരു സൂപ്പർ ഹിറ്റ് തമിഴ് സിനിമയിലെ പാട്ടാണ്. കമലഹാസനും ശരണ്യയും ലീഡ് റോളിലെത്തിയ സിനിമ. കമലഹാസന് 2nd time നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ കിട്ടിയ സിനിമ. കമലഹാസന്റെ നായകൻ എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മണിരത്നമാണ്. ആ സിനിമയിലെ ഒരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ തമിഴ് ഗാനങ്ങൾക്ക് തുടക്കം കുറിക്കാം. ഇളയരാജയുടെ സംഗീതം, പുലിമി പിതാന്റെ വരികൾ. ഈ പാട്ട് പാടിയിരിക്കുന്നത് ഇളയരാജയും കമലഹാസനും ചേർന്നിട്ടാണ്. മനസ്സിന് ഒരുപാട് വിഷമം വരുന്ന സമയത്ത് ഈ പാട്ട് കേട്ടാൽ വലിയ ആശ്വാസമാണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പലരും ഈ പാട്ട് താരാട്ട് പാട്ട് പോലെ പാടിക്കൊടുത്തിട്ടുള്ള കഥകളുണ്ട്. ഒരിക്കലും മറക്കാത്ത പാട്ടായിട്ട് ചിലരുടെ ഉള്ളിലിരിക്കുന്ന ഒരു പാട്ടാണ് നായകൻ എന്ന സിനിമയിലെ ഈ ഒരു ഗാനം.

1991 പുറത്തിറങ്ങിയ ദള്ളപ്പതി എന്ന സിനിമ മണിരത്നത്തിന്റെ മറ്റൊരു ചിത്രമാണ്. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് സിനിമകളിൽ ഒന്നാണ്. രജനീകാന്ത്, മമ്മൂട്ടി, ശോഭന, ശ്രീവിദ്യ, ഭാനുപ്രിയ, അങ്ങനെ ഒരുപാട് പേര് അഭിനയിച്ച ആ സിനിമയിലെ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായിട്ടുള്ള ഗാനങ്ങളാണ്. ഇളയരാജയാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുള്ളത്. ദളപതി സിനിമയുടെ കമ്പോസിംഗ് നടക്കുന്ന സമയത്ത് സംവിധായകൻ മണിരത്നം ഈ സിനിമയുടെ ഗാനരചയിതാവ് വാലിയോട് ചോദിച്ചു, അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് എഴുതാമോ? ഇത് ചോദിച്ച ഉടനെ അദ്ദേഹം സമ്മതം മൂളി. എന്നിട്ട് പേനയും പേപ്പറും എടുത്ത് വരികൾ എഴുതി. തുടർന്ന് ഈണമിടാനായിട്ട് ഈ വരികൾ ഇളയരാജയ്ക്ക് കൊടുത്തു. വാലി എഴുതിയ പാട്ടിന്റെ വരികൾ കണ്ട് ഇളയരാജയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാണ് കഥ. അക്കാലത്ത് ഹിറ്റായി മാറിയ ജാനകിയമ്മയുടെ ശബ്ദത്തിൽ പിറന്ന ചിന്നത്തായവൾ എന്ന പാട്ട്, ചിന്നത്തായവൾ തന്തരാസാവെ എന്ന പാട്ട്, ആ ഗാനമായിരുന്നു വാലി എഴുതി നൽകിയത്. ഇതിലെ അതിശയം എന്താണെന്നാൽ ഈ പാട്ടിനൊരു വണ്ടർ ഫാക്ട് ഉണ്ട്. അതെന്താന്ന് വെച്ചാല്, ഇളയരാജയുടെ അമ്മയുടെ പേരാണ് ചിന്നത്തായ് എന്നുള്ളത്. ആ പേര് ഉപയോഗിച്ചാണ് വാലി ഈ പാട്ട് തുടങ്ങിയിട്ടുള്ളത്. ആദ്യ വരികളിൽ സംഗീത സംവിധായകനായ ഇളയരാജയുടെ ഒരു ലൈഫ് തന്നെയാണ് വാലി ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇളയരാജ എന്ന മേസ്ട്രോയുടെ ലൈഫിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ് ദള്ളപ്പതിയിലെ ചിന്നത്തായവൾ എന്ന ഗാനം.

അടുത്ത ഗാനം 93 ഒരു തമിഴ് കോമഡി സിനിമയിലെ പാട്ടാണ്. ഈ സിനിമ കോ റൈറ്റ് ചെയ്തിട്ടുള്ളതും അതുപോലെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും സന്താന ഭാരതി എന്നയാളാണ്. സിന്നമാപ്പിള എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. ചിന്നമാപ്പിളയെന്നും സിന്നമാപ്പിളയും എന്നൊക്കെ പറയാറുണ്ട്. ഇളയരാജയുടെ സംഗീതമാണ്. ജാനകി അമ്മയും മനുവും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് വാലിയാണ്.

ഒരിക്കലും തീരാത്ത യാത്ര എന്ന ടൈറ്റിലുള്ള ഒരു സിനിമയുണ്ട്. എന്ത് രസമാണ് ആ ടൈറ്റിൽ കേൾക്കാൻ തന്നെയല്ലേ. പയണങ്ങൾ മുടിവതില്ലേ എന്നാണ് തമിഴിൽ അതിന്റെ ഒരു പേര്. 1982 റിലീസ് ചെയ്ത ഈ ഒരു തമിഴ് റൊമാൻറ്റിക് സിനിമ എഴുതിയതും സംവിധാനം ചെയ്തിരിക്കുന്നതും ആ സമയത്തെ മികച്ച സംവിധായകനായിട്ടുള്ള സുന്ദർരാജനാണ്. 1982 ആ ഒരു തമിഴ് സിനിമ പയണങ്ങൾ മുടിവതില്ലേ എന്ന സിനിമ ഇറങ്ങുന്നു. 7 പാട്ടുകളുമായിട്ടാണ് എത്തുന്നത്. ഇളയരാജ കമ്പോസ് ചെയ്തിട്ടുള്ള 7 ഗാനങ്ങൾ, വൈരമുത്തു എഴുതിയിട്ടുള്ള വരികൾ, ഗംഗയമരൻ എഴുതിയിട്ടുള്ള വരികൾ, മുത്തുലിംഗം എഴുതിയിട്ടുള്ള വരികൾ, അങ്ങനെ ഇങ്ങനെ 3 കവികൾ ചേർന്നിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇളയരാജ ചിട്ടപ്പെടുത്തിയ 7 ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിട്ടുള്ളത്. അതിൽ ജാനകിയമ്മയും SP ബാലസുബ്രഹ്മണ്യം ആണ് ഈ പാട്ടുകളൊക്കെ മാറി മാറി പാടിയിരിക്കുന്നത്. അതിൽ SPBയുടെ സ്വന്തമായിട്ടുള്ള ഒരു പാട്ടുണ്ട്, നമുക്ക് മറ്റൊരാളെ ചിന്തിക്കാൻ പോലും ആവാത്ത ഒരു പാട്ട്, ഇളയനില എന്ന പാട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഗാനത്തിന് വരികൾ എഴുതിയിട്ടുള്ളത് വൈരമുത്തു ആണ്. ഇളയരാജയുടേതാണ് സംഗീതം.

1990ലിറങ്ങിയ ഒരു റൊമാൻറ്റിക് സിനിമയാണ് കേളിരി കൺമണി എന്ന സിനിമ. ആ സിനിമ ശരിക്കും വസന്ത് എന്ന സംവിധായകന്റെ ആദ്യത്തെ സിനിമയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ് ആ സിനിമ. ഇളയരാജയുടെ പാട്ടുകളായാണ് ഈ ഒരു സിനിമ എത്തിയത്. വസന്ത് എന്ന ഡയറക്ടറിന് മറ്റൊരു കമ്പോസറെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു ആദ്യമായി ഒരു സിനിമ എടുക്കുന്ന സമയത്ത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരേ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, അത് ശ്രീ രാജാസാറ് തന്നെയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ നിരന്തരമായിട്ടുള്ള ശല്യപ്പെടുത്തൽ കാരണം എന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വന്നേ മതിയാകൂ എന്ന നിർബന്ധം കൊണ്ട് ഇളയരാജ അദ്ദേഹത്തിന്റെ ബിസി ഷെഡ്യൂളിൽ നിന്ന് കുറച്ച് സമയം മാറ്റിവെക്കുകയാണ് വസന്ത് എന്ന ഡയറക്ടറിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ ചെയ്തു, നല്ല കുറേ ഗാനങ്ങൾ പിറന്നു. അതിൽ ദാസേട്ടനും ഉമാരമണനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്, കേളിരി കൺമണി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ചക്രവാകം എന്നൊരു കർണാട്ടിക് രാഗത്തിലാണ് ഈ ഒരു പാട്ട് ഇളയരാജ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.

അതേ സിനിമയിലെ തന്നെ അടുത്ത ഗാനത്തിലേക്ക് പോയാലോ. നമുക്കിനി വസന്ത് സംവിധാനം ചെയ്ത കേളരി കൺമണി എന്ന സിനിമയിലെ നീ പാതി നാൻ പാതി എന്ന പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനിയുള്ള പാട്ട് ഇതൊക്കെയാണ്. പക്ഷെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ വസന്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോ കേളരി കൺമണി എന്ന സിനിമയിലെ ഇളയരാജ കോമ്പസിഷൻ മണ്ണിലിന്ത കാതൽ എന്ന പാട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓർമ്മയിലുള്ളതും ഗാനങ്ങളിലും

ഓർമ്മയിലുണരും ഗാനങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത്. അഭിരാമിയാണ് കൂടെയുള്ളത്. അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോവാം. അടുത്ത ഗാനം എന്ന് പറയുന്നത് ചിന്നത്തമ്പി എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. ആ സിനിമയും ഒരു റൊമാൻറ്റിക് മ്യൂസിക്കൽ ഡ്രാമ സിനിമയായിരുന്നു. പി വാസു സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ എഴുതിയ ഒരു ചിത്രമായിരുന്നു. ആ സിനിമയിലെ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്തിട്ടുള്ളത് ഇളയരാജയാണ്. അതില് നീ എങ്കേ എന്നൻപേ എന്നൊരു പാട്ടുണ്ട് കേട്ടോ. കീരവാണി രാഗത്തിൽ ഇളയരാജ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കാണ്. സ്വർണലത പാടിയിട്ടുള്ള പാട്ടാണ്. ആ പാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് മനോ പാടിയിട്ടുള്ള തൂണിയിലെ ആടവന്ത എന്ന പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം.

വെൽക്കം ബാക്ക്. 91 ഇറങ്ങിയ ചിന്നത്തമ്പി എന്ന സിനിമയിലെ ഒരുപാട് പാട്ടുകൾ ചാർട്ട് ബസ്റ്റേഴ്സ് ആയിട്ടുള്ള പാട്ടുകളായിരുന്നു എല്ലാ പാട്ടുകളും. നീ എങ്കേ എൻ അൻപ എന്ന പാട്ട്, നമ്മളിപ്പോ കേട്ട തൂളിയിലെ ആടവന്ത എന്ന പാട്ട്, കുയില പൊടിച്ച് കുട്ടിലടച്ചെന്ന പാട്ട്, ഇതൊക്കെ ഇൻസ്റ്റന്റ് ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകളായിരുന്നു. ഇതില് സ്വർണലത എന്ന ഗായികയ്ക്ക് ഒരു പ്രശസ്തി നേടിക്കൊടുത്ത പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നീ എങ്കേ എൻ അൻപേ എന്ന പാട്ട് വാലിയുടെ വരികൾക്ക് ഇളയരാജയുടേതാണ് സംഗീതം.

1995 ഇറങ്ങിയ സിനിമ അവതാരം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്ന പാട്ട്. ഇതൊരു ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു കേട്ടോ. എഴുതിയതും സംവിധാനം ചെയ്തിരിക്കുന്നതും നാസർ എന്നയാളാണ്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു അവതാരം എന്ന സിനിമ. ആ സിനിമയിലെ പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുള്ളത് ഇളയരാജയാണ്. ഇളയരാജ ജോൺപുരി എന്നൊരു രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പാട്ടിലേക്കാണ് ഇനി രാജാസാറും ജാനകി അമ്മയും ഗണേഷ് മണിവണ്ണനും ചേർന്നിട്ടാണ് ഈ ഒരു ഗാനം പാടിയിട്ടുള്ളത്. തെണ്ടൽ വന്ന് തീണ്ടും പോത് എന്ന് തുടങ്ങുന്ന പാട്ടിലേക്ക്.

ഇളയരാജ ചിട്ടപ്പെടുത്തിയ പഴയ കുറെ ചലച്ചിത്ര ഗാനങ്ങൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ. 1993 ഇറങ്ങിയ ഒരു ചിത്രമാണ് പൊന്നുമണി എന്ന സിനിമ. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് SPBയും ജാനകി അമ്മയും ചേർന്ന് പാടിയ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഓർമ്മയിലുള്ളതും ഗാനങ്ങൾ അവസാനിക്കുകയാണ്. ഇന്ന് കേട്ട തമിഴ് പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഇതുപോലെ കേൾക്കാൻ കൊതിക്കുന്ന ഓർമ്മകളെ തൊട്ടുണർത്തുന്ന പാട്ടുകളുമായി ഓർമ്മയിലുള്ളതും ഗാനങ്ങൾ എത്തും. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
3: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
3: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട്

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.